വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തു അൽ മുഅ്മിനൂൻ 57 മുതൽ 77 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാംദി.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ്.

0: നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃത്തരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലു ഇമ്രാൻ 110 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1-33 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മിഷാരി റാഷിദ് അൽ അഹ്ഫാസി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആല ഇമ്രാൻ 110 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 33 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അർഫാസി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: هي الحبيبه والمختار.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.
4: أَمْ

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality. Peace Radio. Tune to reality.
3: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ. അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്ത് തഗാബുനാണ് ഓതാനുള്ളത്, നോക്കാം. അബ്ദുല്ലാഹി ഷൈത്താൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സബ്ബില്ലാഹി മാഫിസ് വാതി മാഫിൽ അർദ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൽ വഹുവ അലാ കുല്ലി ഷൈഇൻ ഷൈഇൻ തൻവീന് ശേഷം ഖാഫാണ്. അപ്പോൾ ഇഖ്ഫാ ഓ وهو على كل شيء قدير
3: وهو على كل شيء قدير
2: قدير ر ن വേണ്ട ട്ടോ ر قدير هو الذي خلقكم فمنكم ام يخفانا فمنكم كافر
3: فمنكم كافر
2: بنا كافر ومنكم
3: كافر ومنكم
2: بنا منكم افسانا ميمان ادتدم ميمنن അപ്പോൾ വമി

0: الصدور.
1: عليم بذات الصدور.
0: തൻവിന് ശേഷം ബാ ആണ്. അപ്പോൾ ഇഖ്ലാബ് ആ നൂനെ മീമാക്കി മാറ്റി ഉന്നത്തോടുകൂടി അലീമുൻ എന്നുള്ളത് അലീമൂംബി മതിയല്ലോ. പിന്നെ അലം യഅതികും നബഉ ല്ലദീന കഫറു മിൻ ഖബ്ലു മിൻ ഖബ്ലു
1: മിൻ ഖബ്ലു
0: റുസുലുഹും ബി അവിടെയും അതാണ് നല്ലത്. റുസുലുഹും മീം സാക്കിന അതിന് ശേഷം പാവുമ്പോൾ ഇങ്ങനെ സുലുഹും ബി ഫഖാലു അബഷറുൻ അവിടെ ഒരു മദ്ദ് ഖാലു അബഷറുൻ. പിന്നെ അബഷറു യഹ്ദൂനന തൻവീന് ശേഷം യാ ആണ്. അപ്പോൾ എന്താ തൻവീന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന അപ്പൊ എങ്ങനെ ഓതും ഒതുക്കെ അബഷറു യഹ്ദൂനന. പിന്നെ ഫകഫറു വതവല്ലൗ വസ്തഗ്ന അല്ലാഹു വല്ലാഹു ഗനിയുൻ ഹമീദ് അവിടെ ഗനിയുൻ ഹമീദ് തൻവീന് ശേഷം ഹ ആണ് ഇൽഹാർ ഇൽഹാർ എങ്ങനെ ഓതും
1: വല്ലാഹു ഗനിയുൻ ഹമീദ്.
0: പിന്നെ زعم الذين كفروا ان لن يبعثوا അവിടെ അല്ലൻ തൻ നൂൻ സാക്കിനു ശേഷം ലാം ആണ്. അപ്പോ ഇദ്ഗാം ബിലാഗുന്ന നമുക്ക് നോക്കാം.

0: അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുക, വല്ലാഹു വല്ലാഹു വ്യത്യാസമുണ്ടോ? ആ രണ്ടാമത്താണ് പറയേണ്ടത്, വല്ലാഹു വല്ലാഹു അല്ല, വല്ലാഹു ഒന്ന് ഒരിക്കേ. ആ കറക്റ്റ്, നന്നായിട്ട്. ആ
1: വല്ലാഹു ബിമാ തഅമലൂന ബസീർ.
0: خلق السماوات والأرض بالحق وصوركم فأحسن صوركم.
1: خلق السماوات والأرض بالحق وصوركم فأحسن صوركم.
0: وإليه المصير.
1: وإليه المصير.

0: അപ്പോൾ ഏഴായത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്തത് ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാല്ലാ വഖർദാമന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് റേഡിയോ, tuned to reality.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ല, നല്ലൊരു
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
3: A'udhu billahi minash shaitanir rajeem.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ ആലിമ്രാൻ 104 മുതൽ 109 വരെയുള്ള വചനങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് തമീം അൽ റമി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അമാനി, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ.
3: വചനം 3.
4: വഹുവല്ലദി, അവൻ യാതൊരുവനുമത്രേ, അവൻ തന്നെ യാതൊരുവൻ. മദ്ദൽ അർദ, അവൻ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തി അയച്ചുവിട്ടു. വജഅല ഫീഹ, അതിൽ ആക്കുകയും ഉണ്ടാക്കുകയും. റവാസിയ, ഉറച്ചു നിൽക്കുന്ന നങ്കൂരമിട്ടു നിൽക്കുന്നവയെ, മലകളെ. വ അൻഹാറൻ, നദികളെയും പുഴകളെയും. വമിങ്കുല്ലി, എല്ലാറ്റിൽ നിന്നും. അസ്തമറാത്തി, ഫലവർഗങ്ങളിലെ. ജഅല ഫീഹ, അതിലവൻ ആക്കിയിരിക്കുന്നു ഉണ്ടാക്കിയിരിക്കുന്നു. സൗജൈനി, രണ്ടു ഇണകളെ. ഇത്നൈനി, രണ്ടു വീതം. ഈ രണ്ട്. യുഗ്ഷി, അവൻ മൂടിയിടുന്നു. അല്ലൈല, രാത്രിയെ. അന്നഹാറ, പകലിന്. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യതഫക്കറൂൻ, ചിന്തിക്കുന്ന ഉറ്റാലോചിക്കുന്ന.

0: അവനത്രേ ഭൂമിയെ വിശാലപ്പെടുത്തുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന മലകളെയും നദികളെയും ഉണ്ടാക്കുകയും ചെയ്തവനും എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും തന്നെ അതിൽ അവൻ ഈ രണ്ടു ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രാത്രിയെ അവൻ പകലിനു മൂടിയിടുന്നു. നിശ്ചയമായും അതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വചനം 4.
0: വഫിൽ അർദ് ഭൂമിയിലുമുണ്ട്, ഇതഉൻ പല ഖണ്ഡങ്ങൾ, തുണ്ടങ്ങൾ, ഭാഗങ്ങൾ, മുറികൾ, മുതജാവിറാത്തുൻ അന്യോന്യം അടുത്തു ചേർന്നു നിൽക്കുന്ന, അന്യോന്യം അയൽപക്കത്തായുള്ള, വജന്നാത്തുൻ തോട്ടങ്ങളും തോപ്പുകളും, മിൻ അഅ്നാബിൻ മുന്തിരികളാലുള്ള, വസർഉൻ കൃഷിയും കൃഷികളും, വനഖീലുൻ ഈന്തപ്പനയും ഈത്തപ്പനകളും, സിൻവാനുൻ ഇണച്ചമുള്ള, വഗൈറു സിൻവാനിൻ ഇണച്ചമില്ലാത്തവയും, യുസ്ഖാ അതു നനയ്ക്കപ്പെടുന്നു, ബിമാഇൻ വാഹിദിൻ ഒരേ വെള്ളം കൊണ്ട്, വനുഫദ്ദലു നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു, മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു, ബഅദഹ അവയിൽ ചിലതിനെ, അലാ ബഅദിൻ ചിലതിനേക്കാൾ, ഫിൽ ഉക്കുലി തീറ്റയിൽ തീനിയിൽ കനിയിൽ, ഇന്ന ഫീ ദാലിക നിശ്ചയമായും അതിലുണ്ട്, ലആയാത്തിൻ പല ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തന്നെ, ലഖൗമിൻ ജനങ്ങൾക്ക്, യഅഖിലൂൻ ബുദ്ധി കൊടുക്കുന്ന ഗ്രഹിക്കുന്ന,

0: തൂണുകൂടാതെ ഉയർത്തി വ്യവസ്ഥപ്പെടുത്തി വച്ചതിനെ ഓർമ്മിപ്പിച്ച ശേഷം ഭൂമിയിൽ മനുഷ്യൻ നിത്യേനെ കണ്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതാനും ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭൂമിയെ പരത്തി വിശാലമാക്കിയത്. ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണെങ്കിലും കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരപ്പും നിരപ്പുമാകുന്നു. അതിലെ നിവാസികൾക്കും അത് വിശാലമാകുന്നു. ആളെണ്ണി ഭൂപരിധി നിശ്ചയിക്കുകയോ തലയെണ്ണി മനുഷ്യപരിധി നിർണയിക്കുകയോ വേണമെന്ന് വല്ലവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയുടെ വലുപ്പക്കുറവ് കൊണ്ടോ അതിൻ്റെ സൃഷ്ടാവിൻ്റെ പോരായ്മ കൊണ്ടോ അല്ല. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ അക്രമപരമായ അതിരുവരമ്പുകളുടെയും ഉടസായ നിയമപരിധികളുടെയും ഫലമാണത്. അതെ, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹ്രി ബിമാ കസബത്ത് ഐദിന്നാസ്, കരയിലും കടലിലും മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു വച്ചത് നിമിത്തം കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. സൂറത്തുർ റോം 41. 2. ഭൂമിക്ക് ഇളക്കവും ചരിവും ബാധിക്കാതെ ഉറച്ചു നിൽക്കുമാറ് അതിൻ്റെ ഘനം ശരിപ്പെടുത്തി നിർത്തുന്നതിന് വമ്പിച്ച മലകളെ സ്ഥാപിച്ചത്. 3. ദൂരദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും കരയിൽ ഒതുങ്ങാതെ വരുന്ന വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്ന നദികളെ ഏർപ്പെടുത്തിയത്. 4. വിവിധ തരം ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാത്തിലും ഈ രണ്ടു വീതം ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തത്. നാടൻ, കാടൻ, വലുത്, ചെറുത്, വെള്ള, ചുവപ്പ്, മധുരം, പുളി, മുന്തിയത്, താണത്, ആൺവർഗം, പെൺവർഗം എന്നിത്യാദി ഏതെങ്കിലും ഈ രണ്ട് വകുപ്പുകളില്ലാത്ത ഫലവർഗ്ഗങ്ങൾ കാണപ്പെടുകയില്ല. സസ്യങ്ങളടക്കം എല്ലാ വസ്തുക്കളിലും രണ്ടു ഇണകൾ ഉണ്ടെന്ന ഈ തത്വത്തെ ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു. ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതാണ് ഇതും വ്യക്തമാക്കുന്നത്. 5. പകൽ മുഴുവനും വിവിധ ജോലി തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജനകോടികൾക്ക് വിശ്രമാർത്ഥം രാത്രിയെക്കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നത്. 6. അടുത്തടുത്തും തൊട്ടുതൊട്ടും സ്ഥിതി ചെയ്യുന്നതും അതോടുകൂടി വ്യത്യസ്ത സ്വഭാവങ്ങളോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏർപ്പെടുത്തിയത്. മരുഭൂമി, വനഭൂമി, കൃഷിനിലം, തരിശുനിലം, ഉൽപാദനയോഗ്യം, ഉൽപാദനയോഗ്യമല്ലാത്തത്, മണൽപ്രദേശം, ചളിപ്രദേശം എന്നിങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ടാണല്ലോ ഭൂപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 7. പല ജാതികളും ഇനങ്ങളുമുള്ള മുന്തിരിത്തോട്ടങ്ങളും ഈന്തത്തോട്ടങ്ങളും പോലെയുള്ളവ ഉണ്ടാക്കിയത്. 8. ഈത്തപ്പനകളിൽ തന്നെ ഒരേ മുരടിൽ നിന്ന് ഇണച്ചവും ചിനപ്പും പൊട്ടി ഒന്നിലധികം ശാഖകൾ ഉള്ളതും ഒറ്റത്തടി മാത്രമുള്ളതും എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്തിയത്. അറബികൾക്ക് സുപരിചിതമായതെന്ന നിലക്ക് ഈന്തപ്പനയിലുള്ള ഈ വ്യത്യാസം മാത്രമേ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളൂവെങ്കിലും നമ്മുടെ നാടുകളിലുള്ള പപ്പായ, ഈന്ത് മുതലായ ചില പനവർഗ്ഗങ്ങളിലും ചുരുക്കമെങ്കിലും ചിലപ്പോൾ തെങ്ങ്, കമുങ്ങ് എന്നിവയിലും കാണാവുന്നതാണിത്. 9. എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ട് തന്നെയാണ് നനവ് ലഭിക്കുന്നതെങ്കിലും എല്ലാം ഒരേ വിധത്തിലായിരിക്കാതെ മേൽപ്പറഞ്ഞ പ്രകാരം പലതരത്തിലായി വളരുന്നത്. 10. ഓരോന്നിന്നും ലഭിക്കുന്ന ഭോജ്യവസ്തുക്കളെ ഒരേ തരം ഗുണങ്ങളോട് കൂടിയാക്കാതെ ചിലതിന് ചിലതിനേക്കാൾ മെച്ചവും ഗുണവും നൽകിയത്. സ്വാദിലും ഗുണത്തിലും പോഷകത്തിലും രുചിയിലുമെല്ലാം തന്നെ ഓരോന്നും മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇങ്ങനെ നിത്യേന മനുഷ്യൻ കണ്ടറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയാകുന്ന സൃഷ്ടാവിനെ ഓർമ്മിപ്പിക്കുവാനും അവൻ്റെ കഴിവും മഹത്വവും മനസ്സിലാക്കുവാനും ധാരാളം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ഇതെല്ലാം അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിൻ്റെ വ്യവസ്ഥ കൊണ്ടല്ലാതെ സ്വയം അങ്ങ് സംഭവിക്കുന്നതാണെന്ന് വല്ലവരും കരുതുമോ? കരുതുന്നുവെങ്കിൽ അവർ വിഡ്ഢികളല്ലെങ്കിൽ വക്രബുദ്ധികളായിരിക്കുമെന്ന് തീർത്തു പറയാം. ഇതെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചു നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അഥവാ അള്ളാഹുവിന് മരണശേഷം മനുഷ്യന് മറ്റൊരു ജീവിതം നൽകുവാൻ കഴിയുകയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നതും കടുത്ത വിഡ്ഢിത്തമെത്രേ. അതാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
1: വചനം 5.
2: വഇൻ തഅജബ്, നീ ആശ്ചര്യപ്പെടുന്ന പക്ഷം, അത്ഭുതപ്പെടുന്നുവെങ്കിൽ, ഫഅജബുൻ, എന്നാൽ അത്ഭുതമാണ്, ഖൗലുഹും, അവരുടെ വാക്ക്, പറയൽ, അഇദാ കുന്ന, ഞങ്ങൾ ആയിട്ടാണോ, ആയിരിക്കുമ്പോഴോ, തുറാബൻ, മണ്ണ്, അഇന്ന, ഞങ്ങളോ, ലഫി ഖൽഖിൻ, ഒരു സൃഷ്ടിപ്പിൽ ആകുന്നത്, ജദീദിൻ, പുതുതായ, ഉലായിക, അക്കൂട്ടർ, അല്ലദീന കഫറു, അവിശ്വസിച്ചവരാകുന്നു, ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ, വഉലായിക

അക്കൂട്ടർ അവരാകട്ടെ. അൽ അഗ്ലാലു വിലങ്ങുകൾ, കുരുക്കുകൾ, ആമങ്ങൾ. ഫീ അഅ്നാഖിഹിം അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. വ ഉലൈക അക്കൂട്ടർ, അസ്ഹാബുന്നാർ നരകത്തിന്റെ ആൾക്കാരാകുന്നു. ഹും ഫീഹ അവർ അതിൽ, ഖാലിദൂൻ നിത്യവാസികളാണ്.

0: നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അത്ഭുതമെത്രേ അവരുടെ വാക്ക്. ഞങ്ങൾ മണ്ണായിട്ടാണോ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നത്? അഥവാ ഈ വാക്കിനെപ്പറ്റിയാണ് നീ അത്ഭുതപ്പെടേണ്ടത്. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അക്കൂട്ടരാകട്ടെ, വിലങ്ങുകൾ അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരുമാകുന്നു, അവരതിൽ നിത്യവാസികളുമായിരിക്കും.
1: മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ അവർ ചോദിക്കുന്നു. വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ. ഇപ്പോൾ അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. കഴുത്തിൽ വിലങ്ങുകളുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവമെന്ന നിലക്കാണ് മിക്ക വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിക്കുന്നത്. പരമ്പരാഗതമായ അന്ധവിശ്വാസങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ്, അഥവാ അതുനിമിത്തമാണവർ വിശ്വസിക്കാത്തത് എന്നാണതിൻ്റെ ഉദ്ദേശമെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാഹു അലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ അധ്യായം 13, സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ എടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്ക്

0: അതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ ഇല്ലാതാക്കുവാൻ ശ്രോതാക്കൾക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത്തഹ്സീൻ. സൂറത്തുൽ മുജാദലയിലെ 1-2 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ഹാഫിള അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അത്തഹ്സീൻ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളും അതുപോലെ തജ്വീദ് നിയമങ്ങളുമാണ് കാര്യമായിട്ട് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് 28-ാമത്തെ ജുസിലെ സൂറത്തുൽ മുജാദില.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركم

0: أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور وإن الله لعفو غفور
1: സൂറത്തുൽ മുജാദിലയിലെ ഒന്നാമത്തെ ആയത്തിൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം ഓതിപ്പോകുമ്പോൾ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. ഖദ് സമി അല്ലാഹു, ഖദ് ഖാഫിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ്. ഖാ ഖീ ഖൂ എഖ് എഖ് ഖ് ഖദ് സമി അല്ലാഹു. അതുപോലെ തന്നെ ദാലിനെ ഖൽഖല ചെയ്യണം, ശരിക്കും അത് കേൾക്കണം, ഖദ് ഖദ്. അതേസമയം ഓതി പോകുമ്പോൾ ഖദ് സമി അല്ലാഹു എന്ന് ആവരുത്. ഖദ് സമി അല്ലാഹു സമി അയിനും തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, അതും ശ്രദ്ധിക്കണം. സമിയ അല്ല, ഖദ് സമി അല്ല, ഖദ് സമി അല്ല എന്നല്ല. ഖദ് സമി അല്ലാഹു ഖൗലല്ലതി ഖൗലല്ലതി തുജാദിലുക തുജാദിലുക ഫി സൗജിഹ ഫി സൗജിഹ. അറബി അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകമായിട്ടും ഒരു പ്രയാസമില്ലാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വരുന്നൊരു തെറ്റുകളാണ് അക്ഷരങ്ങളുടെ സിഫാത്തുകൾ, ആ ഉച്ചാരണത്തിലുള്ള അതിൻ്റെ വിശേഷണങ്ങളിൽ മാറ്റം വരിക എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ഓതി പോകുമ്പോൾ ഫി സൗജിഹ സൗജിഹ എന്ന് സായിനൊക്കെ ഇങ്ങനെ കനപ്പിച്ചുച്ചരിക്കും. സായ് മാത്രമല്ല, അധിക അക്ഷരങ്ങളും നമ്മളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഒരു കനപ്പിച്ചുകൊണ്ടുവരുന്ന രൂപത്തിലാണ്. അങ്ങനെയല്ല സൗജിഹ സൗജിഹ. അതുകൊണ്ട് അറബിയിലെ ഹെവി ലെറ്റേഴ്സും ലൈറ്റ് ലെറ്റേഴ്സും ഇത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പാരായണത്തിൽ കൊണ്ടുവരണം. സൗജിഹ വതഷ്തകി ഇലല്ലാഹ് വതഷ്തകി വതഷ്തകി ഇലല്ലാഹ് വതഷ്തകി. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ യാഅന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മുൻഫസിൽ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. വതഷ്തകി ഇലല്ലാഹ് ശേഷം വല്ലാഹു യസ്മഉ യസ്മഉ തഹാവുറകുമ തഹാവുറകുമ തഹാവുറകുമ ഇന്നല്ലാഹ സമീഉൻ ബസീർ ഇന്നല്ലാഹ. നൂൻ ശബ്ദുണ്ട്, മണിക്കണം. സമീഉൻ അയിന് തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്, സമീഉം ബസീർ എന്ന് ഓതിപ്പോകരുത്. സമീഉം തൻവീനു ശേഷം ബ തൻവീനിനെ മീമാക്കി മാറ്റി ഉച്ചരിക്കണം. ഇഖ്ലാബ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമീഉം ബസീർ. അപ്പോൾ ഓതിപ്പോകുന്ന സമയത്ത് സമീഉൻ ബസീർ എന്നല്ല സമീഉം ബസീർ. ബസീർ റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത ആയത്തിൽ അല്ലദീന യുദാഹിറൂന അല്ലദീന അല്ലസീന അല്ല അല്ലദീന യുദാഹിറൂന യുദാഹിറൂന എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ ഓതിപ്പോർ. പല ആളുകളും അങ്ങനെ യുദാഹിറൂന യുദാഹ്. സ്വാദിന് പുള്ളിയിട്ട ദ്വാദും ത്വാന് പുള്ളിയിട്ടുള്ള ദ്വാദും എല്ലാം ഏകദേശം ഒരുപോലെയാണ്. സോ യുദാ യുദാ യുദാഹിറൂന യുദാഹിറൂന മിൻകും. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, മിൻകും. ശേഷം മിൻകും മി മീമുസാക്കിനയ്ക്ക് ശേഷം മീമാണ് ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം മുതമാഥിലൈൻ എന്ന് പറയും. ഇവിടെ ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് ഒന്നാക്കി ഗുന്നയോടുകൂടെ ഉച്ചരിക്കണം. മിൻകും മിൻ മിൻ നിസാഇഹിം. സാക്കിനായ നൂന് ശേഷം വീണ്ടും നൂന്, ഇവിടെയും അതേപോലെ തന്നെയാണ്, ഗുന്നയോടുകൂടെ ഉച്ചരിക്കണം. നിസാഇഹിം മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും അവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിൻ നിസാഇഹിം ശേഷം നിസാഇഹിം മാ ഹുന്ന, മീമുസാക്കിനയ്ക്ക് ശേഷം വീണ്ടും മീമാണ് ഇദ്ഗാം മുതമാസിലൈൻ, മുന്നേ പറഞ്ഞതുപോലെ തന്നെ. മാ ഹുന്ന നൂന് ഷദ് മണിക്കണം. ഉം മെഹാദിഹിം മീമിന് ഷദ് ഇവിടേക്ക് മണിക്കണം. ഇവിടെ ഓതിപ്പോകുന്ന സമയത്ത് ഹഇൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഹ ഇ ഹംസ, നിസ ഇഹിം എന്നതിലെ ഹംസ, ഹ ഇവയൊക്കെ തൊണ്ടയുടെ ഏറ്റവും താഴെ ഭാഗമാണ്. കൃത്യമായിട്ട് അത് ശബ്ദത്തിൽ കൊണ്ടുവരണം. മിൻ നിസ ഇഹിം. ഇങ്ങനെ ഇനി അടുത്തത് ഇൻ ഉമ്മഹാതുഹും. ഇൻ ഉ ഇസ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം. നൂനിനെ വെളിവാക്കി ഹംസയെ വെളിവാക്കി ഉച്ചരിക്കണം. ഇൻ ഉമ്മഹാതുഹും. ഉമ്മഹാതുഹും മീമിന് ശബ്ദ് ഗുന്ന ചെയ്ത് ഉച്ചരിക്കണം. ഇല്ലല്ലാഇ. ഇവിടെ മദ്ദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതേ പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദ് മുത്തസിൽ വാജിബാണ്.
0: ഇല്ലല്ലാഇ വലദിനഹും. വലദിനഹും
1: ദാലിനെ ഖൽഖല ചെയ്ത് ഉച്ചരിക്കണം. وَإِنَّهُمْ
0: لَيَقُولُونَ. وَإِنَّهُمْ
1: നൂണ് ശബ്ദ് മണിക്കണം.
0: لَيَقُولُونَ مُنْكَرًا.
1: സാക്കിന നൂണ് ശേഷം കാഫ് ഇഖ്ഫാ ഗുന്ന അവ്യക്തമാക്കി മണിക്കണം.
0: مُنْكَرًا. مُنْكَرًا مِنَ ال.
1: തൻവീനു ശേഷം മീം ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: മിനൽ ഖൗലി വസൂറ.
1: വസൂറ പാരായണത്തിൽ വസൂറ റാ എന്നല്ല. വമാ അദ്റാ കമൽ ഖാരിയ എന്ന പോലെ അങ്ങനെയല്ല. വമാ അദ്റാ ക അല്ലല്ലോ. വമാ അദ്റാ റാ. ഇവിടെയൊക്കെ മുൻകറൻ. മുൻകറൻ മിനൽ. മുൻകറൻ അല്ല.
0: മുൻകറൻ മിനൽ ഖൗലി വസൂറ.
1: വസൂറ അല്ല വസൂറ. റാഇനെ തഫ്ഹീം ചെയ്തുകൊണ്ട് അഥവാ ഖനപ്പിച്ചു ഉച്ചരിക്കണം.
0: وَإِنَّ اللَّهَ لَعَفُوٌّ غَفُورٌ. وَإِنَّ اللَّهَ لَعَفُوٌّ غَفُورٌ. لَعَفُوٌّ
1: أَلَّا. وَإِنَّ اللَّهَ لَعَفُوٌّ غَفُورٌ. لَعَفُوٌّ غَفُورٌ. തൻവീനു ശേഷം ഖൈനാണ് ഇസ്ഹാർ ചെയ്ത് അഥവാ വെളിവാക്കി ഉച്ചരിക്കണം. തൻവീനിനെ കൃത്യമായിട്ട് വെളിവാക്കി അതുപോലെ ഖൈനും ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: ലഅഫുവ്വുൻ ഗഫൂർ.
1: ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരദുൽ സുക്കൂനാണ്. മദ് ആരദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുന്നതിൻ്റെ കാരണത്താൽ അവിടെ സുക്കൂൻ വരുന്നു. മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഗഫൂറുൻ. റുൻ തൻവീനാണല്ലോ, പക്ഷേ ഗഫൂർ എന്ന് സുക്കൂൻ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്നു. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
0: قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله والله يسمع تحاوركما ان الله سميع بصير.

0: أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإن
1: نور على مر الزمان تألقا وأضاء للدنيا ضريقا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

سبح لله ما في السماوات وما في الأرض.

تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب

0: حطب في جيدها حبل من مسد.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാഅല്ലാഹ്, വളരെ മധുരപരമായ ഖുർആൻ പാരായണമാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ ഇപ്പോൾ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 43 മുതൽ 52 വരെ വചനങ്ങളാണ് ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ റഅദ് അൽ ഖുർദി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കയറി.

0: തുടങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. അവർക്ക് ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
3: വിശുദ്ധ ഖുർആന്റെ വശ്യമായ പാരായണം വിശ്വാസിയുടെ മനസ്സിനെ ആർദ്രമാക്കും. വ്യത്യസ്ത ശൈലിയും രീതിയുമുള്ള ലോകപ്രശസ്തരായ കാരിഉകളുടെ വശ്യമായ പാരായണം ശ്രോതാക്കളിലെത്തിക്കുന്ന തെൻസീലിൽ ഇപ്പോൾ കാരി അഹമ്മദ് അൽ അജ്മിയുടെ സൂറത്ത് അൻആം 83 മുതൽ ആറാഫ് 84 വരെയുള്ള വചനങ്ങളുടെ പാരായണം ഇപ്പോൾ നമുക്ക് കേൾക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
5: وتلك حجتنا آتيناها إبراهيم على قومه.

وما يشعركم أنها إذا جاءت لا يؤمنون ونقلب أفئدتهم

من ربك بالحق فلا تكونن من الممترين. وتمت كلمة ربك صدقا.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ

ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ, ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ, പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് റേഡിയോ അടുത്ത പരിപാടി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن

0: يقولون سلام قولا من رب رحيم. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 36 അധ്യായം സൂറ യാസീൻ 57-58 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ഇതേ പ്രോഗ്രാമിൽ ഈ സൂറത്തിലെ 56 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. പരലോകത്ത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ചാണ് ആ ആയത്തുകളിൽ പരാമർശിച്ചിരുന്നത്. അതേ വിഷയത്തിൻ്റെ ബാക്കി എന്ന നിലക്കാണ് ഈ രണ്ട് ആയത്തുകൾ കൂടി കടന്നു വരുന്നത്. അതായത് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ ചില സവിശേഷതകൾ കൂടി ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഉന്നതമായ സ്വർഗത്തെ സംബന്ധിച്ച് പരലോകത്ത് അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് ലഭിക്കുന്ന മഹാ അനുഗ്രഹത്തിൻ്റെ ചില പ്രത്യേകതകൾ, അതാണ് ഈ രണ്ടായത്തുകളിലും പരാമർശിക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരിക്കുന്നതിന് മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ലഹും ഫീഹ ഫാകിഹതും വലഹും മാ യദഊൻ സലാമു ഖൗലം മിർ റബ്ബിർ റഹീം. രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലായി പ്രത്യേകം എടുത്തു പറയാനുള്ളത്. ഒന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ സാക്കിനായ മീമിനെ ഇൽഹാറ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക, അതായത് വ്യക്തമായി പാരായണം ചെയ്യുക. ലഹും, ലഹും അവസാനത്തെ ഹർഫ് അക്ഷരം മീമാണ്, സുക്കൂനുള്ള മീം. ശ്രദ്ധാക്കൾ അഭാഗം ശ്രദ്ധിക്കുന്നുണ്ടാകും. വിശുദ്ധ ഖുർആനിലെ 444 പേജിലാണ് സൂറത്ത് യാസീനിലെ ഈ ആയത്തുകളുള്ളത്. നമ്മളെ വീടുകളിൽ ഉപയോഗിക്കാറുള്ള, സാധാരണഗതിയിൽ വിദേശങ്ങളിൽ നിന്നൊക്കെ വരാറുള്ള ഖുർആനിൽ. ഒരുപക്ഷേ ഈ പരിപാടി ഫോണുകളിലും മറ്റുമൊക്കെ ഖുർആൻ ഉപയോഗപ്പെടുത്തി ശ്രദ്ധിക്കുന്നവരുണ്ടാകും. 444 പേജ് എടുത്താൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ 57 ആയത്ത് ലഹും എന്നതിലെ അവസാനത്തെ ഹർഫ് മീമാണ്, സുക്കൂനുള്ള മീമാണ്. അതിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അഥവാ സുക്കൂനുള്ള മീം ഉച്ചരിക്കപ്പെടുമ്പോൾ, രണ്ട് ചുണ്ടുകൾ പരസ്പരം ചേരണം, തട്ടണം, ടച്ച് ചെയ്യണം. ലഹും, ലഹും ഫീഹ, ലഹും ഫീഹ, ലഹും ഫീഹ. ഒന്ന് പാരായണം ചെയ്ത് നോക്കൂ. രണ്ട് ചുണ്ടുകളും ലഹും എന്ന് പറയുമ്പോൾ പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാരായണം ശരിയാണ്, ഇല്ലെങ്കിൽ അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ലഹും ഫീഹ ഫാകിഹതു വലഹും മാ യദഊൻ. അതാണ് ഒരു കാര്യം ഈ ആയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു സംഗതി, തജ്വീദുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങളും ഈ രണ്ടായത്തുകളിലായി കടന്നു വരുന്നുണ്ടെങ്കിലും രണ്ടാമത് ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം മിർ റബ്ബിർ റഹീം 58 ആയത്തിലെ അവസാനത്തെ മൂന്ന് കലിമത്തുകളാണ്. മിൻ എന്നത് സുക്കൂനുള്ള നൂനാണ് അവസാനത്തെ ഹർഫ്. മിൻ റബ്ബിൻ എന്നതിൽ തൻവീനാണ്, അഥവാ സുക്കൂനുള്ള നൂനിൻ്റെ അതേ ഉച്ചാരണമാണല്ലോ തൻവീനിനുമുള്ളത്. മിൻ എന്ന് ഉച്ചരിക്കുമ്പോൾ അവസാനിക്കുന്ന എങ്ങനെയാണ്, മിൻ എന്ന് ഉച്ചരിക്കുമ്പോൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെയാണല്ലോ റബ്ബിൻ എന്ന് പറയുമ്പോഴും അവസാനിക്കുന്നത്. അഥവാ രണ്ടിലും ഒരു ന് ഉണ്ട്, സുക്കൂനുള്ള നൂനുണ്ട്. ഒന്നിൽ സുക്കൂനുള്ള നൂനായും രണ്ടാമത്തേത് തൻവീനായി, ഉച്ചാരണത്തിൽ സുക്കൂനുള്ള നൂനായും വരുന്ന രൂപമാണുള്ളത്. ഈ രണ്ട് വാക്കുകൾക്കും ശേഷം വരുന്നത് റ ആണ്. മിൻ എന്നതിന് ശേഷം റാ ഉവരുന്നു, റബ്ബിൻ എന്നതിലെ റാ ഉവരുന്നു. റബ്ബിൻ എന്നതിന് ശേഷം റഹീം എന്നതിലെ റാ ഉവരുന്നു. മിർ റബ്ബി റഹീം, സലാമും ഖൗലം മിർ റബ്ബി റഹീം. രണ്ടിടത്തും ആ ൻ എന്ന സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും അതിന് തൊട്ടുശേഷം വരുന്ന റായിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ പാരായണം ചെയ്യണം. ഒരു സാധാരണ പാരായണം, ഒന്ന് ശ്രദ്ധിച്ചാൽ അത് വ്യക്തമാകുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ തെറ്റായ പാരായണം ഞാൻ ആദ്യം പറയാം. മിൻ റബ്ബിൻ റഹീം, ഇത് ശരിയല്ല. അങ്ങനെ ഓതൽ തന്നെ കുറച്ച് പ്രയാസവുമാണ്. അതിൻ്റെ ശരിയായ പാരായണം എങ്ങനെയാണ്? മിർ റബ്ബി റഹീം, മിർ റബ്ബി റഹീം എന്ന് രണ്ടിടത്തും വ്യക്തമാകുന്നില്ല. രണ്ടിടത്തെ ആ സുക്കൂനുള്ള നൂനും തൻവീനും തൊറ്റുശേഷമുള്ള ലായിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടുള്ള ഒരു രീതിയാണ്. രണ്ട് ആയത്തുകളും ഒരിക്കൽ കൂടി പാരായണം ചെയ്യുന്നു. ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കേൾക്കുക. ലഹും ഫീഹാ ഫാകിഹതും വലഹും, ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദ്ദഊൻ, സലാമും ഖൗലം മിർ റബ്ബിർ റഹീം. ഇതാണ് പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഈ രണ്ടായത്തുകളിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഇനി എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഒന്ന് പരിശോധിക്കാം. ലഹും, അവർക്കുണ്ട്. ഫീഹ, അതിൽ. ആരെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? അതിൻ്റെ മുമ്പ് പറഞ്ഞ ആയത്ത് എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലഹും എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ, സ്വർഗക്കാരെ കുറിച്ചാണ് പറയുന്നത്. ലഹും അവർക്കുണ്ട് അഥവാ സ്വർഗത്തിലെ ആളുകൾക്കുണ്ടാകും. ഫീഹ, അതിൽ. ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ലഹും, അവർക്ക് അഥവാ സ്വർഗത്തിലെ ആളുകൾക്കുണ്ട്. ഫീഹ, അതിൽ, അതായത് സ്വർഗത്തിൽ. ഫാകിഹത്തുൻ, പഴങ്ങൾ. വലഹും, അവർക്കുണ്ട്. മാ യദ്ദഊൻ, അവർ ആവശ്യപ്പെടുന്നത്. രണ്ട് കാര്യങ്ങൾ പരലോകത്ത്, സ്വർഗത്തിൽ സ്വർഗാവകാശികൾക്ക് ലഭിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അവർക്കവിടെ പഴങ്ങൾ ലഭിക്കും. രണ്ടാമത്തേത്, അവർക്കവിടെ ആവശ്യപ്പെടുന്നത് ലഭിക്കും. പഴങ്ങൾ സ്വർഗത്തിലെ ആളുകൾക്ക് ലഭിക്കുമെന്ന് ഖുർആനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ ആദ്യ ഭാഗത്ത് 25-ാമത്തെ ആയത്തിൽ, വബശ്ശിരിൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ബഷീർ, സന്തോഷവാർത്ത അറിയിക്കും. അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക്. അന്നലഹും, അവർക്കുണ്ട്. ജന്നാത്തിൻ തജിരി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം അവർക്കുണ്ട്. കുല്ലമാ റുസഖു മിൻഹാ മിൻ സമറത്തിൻ റിസഖൻ ഖാലു ഹാദല്ലദീ റുസഖ്നാ മിൻ ഖബൽ, ഒരു പഴം അവർക്ക് കൊടുത്താൽ അവരത് കഴിച്ചിട്ട് പറയും, ഇതെന്നല്ലേ ഞങ്ങൾ നേരത്തെയും കഴിച്ചത്. വളരെ രുചിയുള്ളൊരു ഭക്ഷണം, നല്ല രുചിയുള്ളൊരു പഴം. എന്നാൽ അടുത്തത് കൊടുക്കുമ്പോൾ അതിനേക്കാൾ രുചി കുറഞ്ഞതാണോ? രുചിക്കൊട്ടും കുറവില്ല. വ ഉത്തൂബിഹി മുത്തശാബിഹ, അതുപോലെയുള്ളത് അവർക്ക് കൊടുക്കപ്പെടും. വലഹും ഫീഹ അസ്വാജും മുത്തഹറ, അവർക്കതിൽ പരിശുദ്ധകളായ ഇണകളുമുണ്ട്. വഹും ഫീഹ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കും, ശാശ്വതരായിരിക്കും. ആ പഴങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഐനബ് നൽകപ്പെടും, മുന്തിരികൾ നൽകപ്പെടുമെന്ന്, ഈത്തപ്പഴം നൽകപ്പെടുമെന്ന് അല്ലേ, റുമ്മാൻ നൽകപ്പെടുമെന്ന്. സൂറത്തുർ റഹ്മാനിലെ ആയത്തുകൾ നമ്മൾ ഓർക്കുന്നുണ്ടാകും. ഫിഹാ ഫാകിഹതും വനഖ്ലും വറുമ്മാൻ. ഫിഹാ അതിലുണ്ട്, സ്വർഗത്തിലുണ്ട്, ഫാക്കിഹത്തുൻ പഴങ്ങൾ, നഖലുൻ ഈത്തപ്പന ഈത്തപ്പഴങ്ങൾ, വറുമ്മാൻ മാതളങ്ങൾ, ഉറുമാൻ പഴങ്ങൾ. അങ്ങനെ വിവിധ തരത്തിലുള്ള പഴങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. ഇതൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും വിശദീകരണങ്ങൾ നൽകുമ്പോൾ മനുഷ്യ മനസ്സുകളിലുള്ള ചില സിമ്പലുകളുണ്ട്, സുഖാഡംബര ജീവിതത്തിൻ്റെ ചില അടയാളങ്ങളുണ്ട്. നല്ല രുചികരമായ ഭക്ഷണം, നല്ല വായിക്ക് രുചിയുള്ള കാണാനഴകുള്ള വില കൂടിയ ഏറ്റവും മുന്തിയ തരം ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊരാഡംബര ജീവിതത്തിൻ്റെ ഒരു സിമ്പലാണ്, ഒരടയാളമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആഡംബര ജീവിതത്തിൻ്റെ ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പഴങ്ങൾ അതിലൊരു പ്രധാന ഘടകമാണ്. വ്യത്യസ്ത രുചികളുള്ള, നല്ല ആസ്വദിക്കാൻ കഴിയാവുന്ന നല്ല പഴങ്ങൾ. മനുഷ്യൻ്റെ ഭാഷയിൽ അള്ളാഹു മനുഷ്യനോട് സംവദിക്കുന്നു. അതിലെ ഏറ്റവും നല്ല പഴങ്ങൾ അള്ളാഹു പരലോകത്ത് സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു കിലോ ആപ്പിൾ വാങ്ങിയാൽ അതിൽ ചിലപ്പോൾ ഒന്ന് കേടുവന്നതായിരിക്കാം, അരക്കിലോ മുന്തിരി വാങ്ങിയാൽ ചിലപ്പോൾ കിട്ടുന്നത് പുളിയുള്ളതായിരിക്കാം. നമ്മൾ നമ്മുടെ അങ്ങാടിയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് ഓറഞ്ച് വാങ്ങിയാൽ അതിൽ ചിലത് നല്ല പുളിയുള്ളതായിരിക്കും, എല്ലാത്തിനും മധുരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതാണോ സ്വർഗത്തിലും കിട്ടുന്ന പഴങ്ങൾ? വളരെ പഴകിയ ഈത്തപ്പഴം അത് പൊളിച്ചു നോക്കിയാൽ അതിൽ ചിലപ്പോൾ പല വിധത്തിലുള്ള ജീവികളുണ്ടാകും, നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അതാണോ സ്വർഗത്തിലെ പഴങ്ങൾ? അല്ല. ഇത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ അള്ളാഹു സംസാരിക്കും. യഥാർത്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് മാലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും, ഒരാൾക്കും അറിയില്ല എന്തൊക്കെയാണ് അള്ളാഹു അവർക്ക് പ്രതിഫലമായി കൊണ്ട് രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് എന്ന്. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖാതിറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത, ഒരു കണ്ണുകളും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത, അത്ര ആനന്ദദായകമായ സുഖാഡംബരങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് സ്വർഗം. അപ്പോൾ ആപ്പിളെന്ന് പറഞ്ഞാൽ, നഖലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയാൽ, റുമ്മാനെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയാൽ, മറ്റേതെങ്കിലും ഒരു പഴത്തിൻ്റെ പേര് പഴവർഗ്ഗങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ, ഇവിടുത്തെ ന്യൂനതകളുള്ള, ഇവിടുത്തെ പ്രശ്നങ്ങളുള്ള, ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും രുചിയും പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുമായ പഴങ്ങൾ പോലുമല്ല, അതിനേക്കാളെല്ലാം എത്രയോ നല്ല വിഭവങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. ഏത് കാര്യമെടുത്തു പരിശോധിച്ചു കഴിഞ്ഞാലും റബ്ബ് സുബ്ഹാനഹു വതആല പരലോകത്ത് മനുഷ്യനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മളതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കളെ, പഴങ്ങൾ അവർക്കുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത് പറയുന്നത് വലഹും അവർക്കുണ്ട് മാ യദ്ദഊൻ, അവരാവശ്യപ്പെടുന്നതെന്തോ. ലോകത്ത് ഒരാൾക്കും നൽകാൻ കഴിയാത്ത ഒരു വാഗ്ദാനമാണ്, ഒരു ഓഫറാണ് അള്ളാഹു ഈ കൊച്ചു വാക്കിലൂടെ നമുക്ക് നൽകുന്നത്. വലഹും മാ യദ്ദഊൻ, അവർക്ക് ആവശ്യപ്പെട്ടതെല്ലാം ഉണ്ട്. മാ തസ്തഹി അംഫുസുക്കും, വെറുഭാഗത്ത് അങ്ങനെ ഖുർആൻ പ്രയോഗിച്ചു. മാ യശാഊന, അവർ ഉദ്ദേശിച്ചതെന്തോ, അവരുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നതെന്താണോ അത്, അതിനപ്പുറം ഇനി എന്താണ് ഒരു ഓഫർ നമുക്ക് നൽകാനുള്ളത്? ആരാണ് അതിനേക്കാൾ വലിയൊരു ഓഫർ നൽകുക? അല്ലെ, ഒരു മൊബൈൽ കമ്പനി യഥേഷ്ടം വിളിക്കാനും യഥേഷ്ടം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുമുള്ള ഒരു ഓഫർ നൽകിയപ്പോൾ ആളുകളൊക്കെ എത്ര അത്ഭുതത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. ഒരു ഷർട്ട് വാങ്ങിയാൽ ഒരു ഷർട്ട് ഫ്രീ കിട്ടുമെന്ന് കേട്ടാൽ ആളുകൾ എന്തൊരു തിക്കും തിരക്കും കൂട്ടിയാണ് അത്തരം ഷോപ്പുകളുടെ മുന്നിൽ പോയി നിൽക്കുക. ഒരു കട കാലിയാക്കൽ എന്നൊരു ബോർഡ് കണ്ടാൽ അതിലായിരിക്കും കൂടുതൽ തിരക്കുണ്ടാവുക. ഓഫറുകളെ മനുഷ്യൻ അതിൻ്റെ പുറകിലാണുള്ളത്. പക്ഷേ ലോകത്തൊരാൾക്കും നൽകാൻ കഴിയാത്ത ഒരു വാഗ്ദാനം അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടും ആർക്കുമതു വേണ്ട. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതവിടെ കിട്ടും. എന്താണോ നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്നത് അതവിടെ കിട്ടും. ഒരു ലിമിറ്റേഷനും അവിടെയില്ല, ഒരു പരിധിയും അല്ലാഹു വെച്ചിട്ടില്ല. അതാ ഇത്ര വരെ നിങ്ങൾക്ക് കിട്ടുമെന്നാണോ? അല്ല. ഇത്ര വരെ നിങ്ങൾ ആഗ്രഹിച്ചോളൂ അതാണ് അങ്ങനെയാണോ? അല്ല. ഇന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചോളൂ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നാണോ? അല്ല. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, ഭക്ഷണമായി, സുഖമായി, ആസ്വാദനമായി, ആഡംബരമായി, ഏ താമസിക്കാനുള്ള ഇടമായി, കണ്ണിനുള്ള കാഴ്ചയായി, മറ്റു ഏതു നിലക്കുമുള്ള ആസ്വാദനമാകട്ടെ, അതെല്ലാം അവിടെയുണ്ടാകും. മനസ്സൊന്ന് ആഗ്രഹിച്ചാൽ മതി, മനസ്സിലൊന്ന് തോന്നിയാൽ മതി, ഒന്ന് ആവശ്യപ്പെട്ടാൽ മതി, അതവിടെ വരികയാണ്, എത്തുകയാണ്. അത്ര സുഖലോലുപദമായ ഒരു ജീവിതത്തെയാണ് അള്ളാഹു സ്വർഗലോകത്ത് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നഷ്ടം എന്താ? ഒരു ദിവസത്തേക്കാണോ ഈ ഓഫർ? മാർച്ച് 31 ജിയോ ഓഫർ അവസാനിപ്പിക്കും എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സങ്കട. പക്ഷേ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മാർച്ച് 31 ഡിസംബർ 31 പിന്നെ 10 കൊല്ലവും പിന്നെ 100 കൊല്ലവും ഒന്നുമല്ല, അനന്തമായി, അനശ്വരമായി, പരിധിയില്ലാതെ, അവസാനമില്ലാതെ, അറ്റമില്ലാതെ, എന്നെന്നും അങ്ങനെയാണ്. അത് നഷ്ടപ്പെടുന്നവന് സംഭവിക്കുന്ന നഷ്ടം എത്രയാണ്? ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ നഷ്ടം. അതല്ലേ ഏറ്റവും വലിയ മിസ്സിംഗ്? അത് നമ്മൾ നഷ്ടപ്പെടുത്തണോ? അത് നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ്! നമ്മുടെ കണ്ണ് ദൃഷ്ടിയൊന്ന് താഴ്ത്തിയാൽ, ഏയ് നമ്മുടെ വികാര വിചാരങ്ങൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ, നമ്മുടെ സാമ്പത്തിക രംഗത്ത് കുത്തഴിഞ്ഞ ജീവിതത്തിന് ഒന്ന് കടിഞ്ഞാണിട്ടാൽ, നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന ലാഭം വളരെ വലുതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയാലോ നഷ്ടപ്പെടുന്നത്? ലഹും ഫീഹാമായ വലഹുമായ ദൗൻ, ആവശ്യപ്പെടുന്നത് എന്തും ലഭിക്കുന്ന സ്വർഗലോകമാണ്. അപ്പം അതുകൊണ്ട് ഒരു ചെറിയ ആയത്തെങ്കിലും നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന ചില വാചകങ്ങളാണ് യഥാർത്ഥത്തിലെ ആയത്തുകളിലുള്ളത്. ലഹും അവർക്കുണ്ട്, ഫീഹാ അതിൽ ആ സ്വർഗത്തിൽ, ഫാക്കിഹത്തുൻ പഴങ്ങളുണ്ട്, വലഹും അവർക്ക് ലഭിക്കും, മായ ദഊൻ അവരാവശ്യപ്പെടുന്നതെന്തോ അതവർക്ക് ലഭിക്കും. അതാണ് 57-ാമത്തായത്തിൽ പഠിപ്പിക്കുന്നത്. 58-ാമത്തായത്ത് നോക്കൂ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ സമാധാനം, സമാധാനം, ഖൗലൻ അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വാചകം, സമാധാനത്തിൻ്റെ വാചകമാണ്. മിൻ റബ്ബിർ റഹീം, ആരുടെ അടുത്തു നിന്ന്? മിൻ റബ്ബിൻ, രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നു. റഹീം, പരമകാരുണ്യകനായ, പരമകാരുണ്യകനായ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള അന്നത്തെ വാചകമെന്നാണ് സലാം, സമാധാനമാകുന്നു. സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനത്തിൻ്റെ ഭവനമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിർഭയത്വമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് സമാധാനമാണ്. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അല്ലേ, എല്ലാമുണ്ട്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് മനസ്സിനൊരു സുഖമില്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ, ഒന്നിനും ഒരു പഞ്ഞവുമില്ല, പക്ഷേ മനസ്സമാധാനമില്ലെങ്കിൽ എന്തുണ്ടായിട്ടെന്താ? സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും മനസ്സമാധാനം ലഭിക്കുമെങ്കിൽ മനുഷ്യൻ അതിനാണ് വില കൽപ്പിക്കുക. സുഹൃത്തുക്കളെ, യഥാർത്ഥ സമാധാനത്തിൻ്റെ ലോകമേതാണ്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നു. സമാധാനത്തിൻ്റെ ഭവനം അത് സ്വർഗമാണ്. നമ്മൾ നോക്കിൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തു പിന്നെ സുമറിൻ്റെ അവസാന ഭാഗത്ത് സ്വർഗത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുമ്പോൾ അവരോട് മലക്കുകൾ പറയുന്ന വാചകം അതെന്തായിരിക്കും? വസീഖ അല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. വസീഖ നയിക്കപ്പെടും. അല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചു ജീവിച്ചവർ നയിക്കപ്പെടും. ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. സുമറ സംഘം സംഘമായിക്കൊണ്ട്. ഹത്ത ഇദാ ജാഊഹ, അവരതിൻ്റെ അടുത്തെത്തിയാൽ, വഫുതിഹത് അബ്വാബുഹ, അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്താൽ, വഖാല ലഹും ഖസനതുഹ, അതിൻ്റെ കാവൽക്കാർ അവരോട് പറയുകയും ചെയ്യും. എന്താ പറയുക? സലാമുൻ അലൈക്കും, നിങ്ങൾക്കു സമാധാനം. തുയ്ബത്തും, നിങ്ങളുടെ ജീവിതം തൊയ്യിബായിരുന്നു, പരിശുദ്ധമായിരുന്നു, സംശുദ്ധമായിരുന്നു. ഫദ്ഖുലൂഹ ഖാലിദീൻ, അതുകൊണ്ട് നിത്യവാസികളെ ശാശ്വതരായിക്കൊണ്ട് നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. എന്താണ് സ്വർഗാവകാശികളോട്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കാവൽക്കാരായ റിദ്വാൻ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ പറയുന്നത് സലാമുൻ അലൈ, നിങ്ങൾക്കു സമാധാനം, നിങ്ങൾക്കു സമാധാനം. ഇതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെയുള്ള ഒരു മനുഷ്യന് ലഭിക്കുന്ന, സ്വർഗത്തിൻ്റെ അവകാശിക്ക് ലഭിക്കുന്ന അഭിസംബോധന അഥവാ അഭിവാദ്യം എന്ന് പറയുന്നത് തന്നെ സമാധാനം എന്നതാണ്. ഇനി സ്വർഗത്തിൻ്റെ അകത്തോ അവിടെ ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങളുണ്ടോ, ഏതെങ്കിലും നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, മനുഷ്യൻ്റെ കാതുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകളുണ്ടോ? ഇല്ല. വിശദൂരാൻ പഠിപ്പിക്കുന്ന ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ, അവിടെ ഒരു വ്യർത്ഥമായ ഒരു വർത്തമാനവും അവിടെ കേൾക്കുകയില്ല. വലാ തഅസീമ, ഒരു പാപത്തിൻ്റെ കുറ്റത്തിൻ്റെ വർത്തമാനവും അവിടെ കേൾക്കുകയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, അവിടെ പറയപ്പെടുന്നത് എന്താണ്? സലാമൻ സലാമ, സലാമൻ സലാമ, സമാധാനം സമാധാനം സമാധാനം. മനസ്സു നിറയെ ശാന്തിയാണ്, മനസ്സു നിറയെ സമാധാനമാണ്. സുഹൃത്തുക്കളെ, അന്യൂനമായ അന്യൂനതയുടെ ലോകമാണ് അല്ലേ? ഇഷ്ടംപോലെ ഭക്ഷണം, പക്ഷേ മലവിസർജനമില്ല പരലോകത്ത്, മൂത്രവിസർജനമില്ല പരലോകത്ത്, ലായത്ത് ഫുലൂനൊന്ന് തുപ്പുക പോലുമില്ല പരലോകത്ത്. തുപ്പുക, മൂക്ക് ചിറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, അതൊരു, അത് ചിലപ്പോൾ അത്യാവശ്യമാകുമെങ്കിൽ അതൊരു ന്യൂനതയാണല്ലോ, ഒരു ചെറിയ ന്യൂനത, വളരെ നിസ്സാരമായൊരു കാര്യം. അതുപോലും പരലോകത്ത് സ്വർഗത്തിലുണ്ടാവൂല എന്നാണ്, പരലോകത്തുണ്ടാവൂല എന്നല്ല, സ്വർഗത്തിലുണ്ടാവൂല. അത്ര അന്യൂനതയുടെ ലോകമാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറയുന്നത്. ഒരു ചെറിയ മോശമായ വാക്കുകൾക്ക് പോലും മനസ്സിനെ നോവിക്കുന്ന, ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, മനസ്സിനെ അസ്വസ്ഥതയുണ്ടാക്കുന്ന, സ്വൈരം കെടുത്തുന്ന ഒരു ലഘുവായ ചീത്ത വാക്കുപോലും കേൾക്കേണ്ടി വരില്ല. ഇല്ല ഖീലൻ സലാമൻ സലാമ, സമാധാനം സമാധാനം. ഇത് മാത്രമായിരിക്കും ഏറ്റവും അവസാനം ഒരു മനുഷ്യൻ എത്തിപ്പെടുന്ന രംഗമതാണ്. അള്ളാഹു സ്വർഗാവകാശികളോട് ചോദിക്കുന്ന ഒരു ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗത്തിൻ്റെ അവകാശികളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇനി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സ്വർഗാവകാശികൾ പറയും, അള്ളാഹുവേ, ഞങ്ങളുടെ മുഖം വെളുക്കുമാറ് ഞങ്ങൾക്ക് നീ നൽകിയില്ലേ, ഇനി എന്താ ഞങ്ങൾക്ക് ഇതിലധികം തരാനുള്ളത്. അപ്പോൾ അല്ലാഹു പറയും, മൻ തഹയ്യൗ വലാ തമൂതു അബദ വ അൻ തഷിബ്ബു വലാ തഹ്റിമു അബദ, നിങ്ങളെന്നും ജീവിച്ചിരിക്കും, നിങ്ങൾക്കിനി മരണമില്ല, നിങ്ങളെന്നും യുവാക്കളായിരിക്കും, നിങ്ങൾക്കിനി വാർദ്ധക്യമില്ല, നിങ്ങളെന്നും ആരോഗ്യമുള്ളവരായിരിക്കും, നിങ്ങൾക്കിനി രോഗമില്ല. വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു വീണ്ടും ചോദിക്കും, നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ അവർ പറയും, ഇനി എന്താ വേണ്ടത്, എല്ലാം നൽകിയില്ലേ നീ. അപ്പോൾ അള്ളാഹു പറയും, ഇന്ന് ഞാൻ ഇനിയും അധികരിപ്പിച്ചു തരുന്നു നിങ്ങൾക്ക്, നാം നമ്മുടെ റിള നിങ്ങളുടെ മേൽ ഞാൻ നൽകുകയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി നൽകുകയാണ്. ഒരിക്കലും ഞാൻ ഇനി നിങ്ങളോട് കോപിക്കുകയില്ല, റബ്ബിൻ്റെ കോപം ഇനി ഉണ്ടാവുകയില്ല, റബ്ബിൻ്റെ തൃപ്തി പൂർത്തീകരിച്ചു നൽകപ്പെടുകയാണ്. പിന്നെ എങ്ങനെയാണ് സമാധാനമുണ്ടാവുക? പിന്നെ എങ്ങനെയാണ് അവിടെ അശാന്തി ഉണ്ടാവുക? അള്ളാഹുവിൻ്റെ തൃപ്തി മനുഷ്യൻ്റെ മേൽ, സ്വർഗാവകാശികളുടെ മേൽ അള്ളാഹു അഴിച്ചു വിടുകയാണ്. അള്ളാഹു കുറേ കഴിഞ്ഞ് വീണ്ടും വരും, ഇനിയെന്താ നിങ്ങൾക്ക് വേണ്ടത്, എല്ലാം തന്നു അള്ളാഹുവേ, നീ ഞങ്ങളുടെ മുഖം പ്രസന്നമാകുമാർ ഞങ്ങൾക്ക് നീ നൽകി, ഞാൻ കുറച്ചുകൂടെ തരാം. അള്ളാഹു പറയും, ഫയക്ഷിഫുൽ ഹിജാബ്, മറ നീങ്ങിപ്പോകും, അള്ളാഹുവിനെ നിങ്ങൾ കാണും. 14-ാം രാവിലെ മേഘങ്ങളില്ലാത്ത രാത്രിയിലെ ചന്ദ്രനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് പൂർണ്ണനില ചന്ദ്രനെ കാണുന്നത് പോലെ തറാവുന്നഹു അയ്യാന, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളുടെ റബ്ബിനെ കാണും. സുഹൃത്തുക്കളെ, റബ്ബിനെ കാണുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം. അതിനുമുമ്പ് റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ പൂർണ്ണമായ തൃപ്തി സ്വർഗാവകാശികൾക്ക് ചൊരിഞ്ഞു കൊടുക്കും. പിന്നെ അസമാധാനമില്ല, അശാന്തിയില്ല, കുഴപ്പമില്ല, പ്രശ്നമില്ല, സുഖകരമായ ഒരുവിധ ന്യൂനതകളുമില്ലാത്ത അതിസുന്ദരമായ ഒരു ജീവിതമാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹു പരലോകത്തൊരുക്കി വെക്കുന്നത്. ഒരിക്കൽ കൂടി രണ്ടായത്തുകളുടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഊൻ, ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഊൻ. അവർക്കവിടെ പഴങ്ങളുണ്ട്, അവർ ആവശ്യപ്പെടുന്നതുമുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ റബ്ബിൽ നിന്നുള്ള സലാം, അള്ളാഹുവിൽ നിന്നുള്ള വാക്ക് സലാം എന്നതായിരിക്കും. അള്ളാഹു ആ സ്വർഗം ലഭിക്കുന്ന നല്ല വിശ്വാസികളിൽ, മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നാം കേട്ടുകഴിഞ്ഞത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിന്റെ ഏതാനും വചനങ്ങളുമായി നാമുമായി പങ്കുവച്ചത് നിഷാദ് സലഫി.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആൻ 12-ാം അധ്യായം, സൂറത്ത് യൂസുഫ്, 37 മുതൽ 40 വരെ വചനങ്ങളുടെ ആശയത്തോടുകൂടെയുള്ള അർത്ഥപഠനം.
3: വചനം 37. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ യഅതീകുമാ, നിങ്ങൾക്ക് രണ്ടാൾക്കും വരികയില്ല, ത്വആമുൻ, വല്ല ഭക്ഷണവും, തുർസഖാനിഹി, അത് നിങ്ങൾക്ക് നൽകപ്പെടും, ഇല്ലാ നബ്അതുകുമാ, നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാതെ അഥവാ വിവരിച്ചിട്ടല്ലാതെ, ബിതഅ്‌വീലിഹി, അതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി, ഖബ്‌ല, മുമ്പ്, അയ്യതിയക്കുമാ, അത് നിങ്ങൾക്ക് വരുന്നതിൻ്റെ, ദാലിക്കുമാ, അത്, മിമ്മാ അല്ലമനി, എനിക്ക് പഠിപ്പിച്ചതിൽ പെട്ടതാകുന്നു, റബ്ബി, എൻ്റെ റബ്ബ്, ഇന്നീ തറക്തു, നിശ്ചയമായും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, മില്ലത്ത, മാർഗത്തെ അഥവാ നടപടിയെ, കൗമിൻ, ഒരു ജനതയുടെ, ലായ്മിനൂന, വിശ്വസിക്കാത്ത,

0: അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും നൽകപ്പെടാറുള്ള വല്ല ഭക്ഷണവും നിങ്ങൾക്ക് വന്നെത്തുകയില്ല. അത് നിങ്ങൾക്ക് വന്നെത്തുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാതെ. അത് എന്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളവയിൽ പെട്ടവയാകുന്നു, അഥവാ അത് ഞാൻ വിവരിച്ചു തരുക തന്നെ ചെയ്യും. നിശ്ചയമായും ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ജനങ്ങളുടെ മാർഗം ഉപേക്ഷിച്ചിരിക്കുന്നു. അവരാകട്ടെ പരലോകത്തെപ്പറ്റി അവിശ്വാസികളുമായിരിക്കും, അഥവാ ഇങ്ങനെയുള്ളവരുടെ മാർഗം ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്.
1: വചനം 38. വതബഅതു, ഞാൻ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. മില്ലത്ത, മാർഗത്തെ. ആബായി, എന്റെ പിതാക്കളുടെ. ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ. വ ഇസ്ഹാഖ, ഇസ്ഹാഖിൻ്റെയും. വ യഅഖൂബ, യഅഖൂബിൻ്റെയും. മാ കാനലനാ, ഞങ്ങൾക്കാകുകയില്ല, അഥവാ ഞങ്ങൾക്ക് പാടില്ല. അന്നുഷ്രിക, ഞങ്ങൾ പങ്കുചേർക്കൽ. ബില്ലാഹി, അള്ളാഹുവിനോട്. മിൻ ഷൈഇൻ, യാതൊന്നിനെയും. ദാലിക, അത്. മിൻ ഫദ്ലി, ദയവിൽപ്പെട്ടതാണ്, അഥവാ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അല്ലാഹി, അല്ലാഹുവിൻ്റെ. അലൈനാ, ഞങ്ങളുടെ മേൽ. വഅലന്നാസി, മനുഷ്യരുടെയും. വലാക്കിന്ന, പക്ഷേ. അക്സറന്നാസി, മനുഷ്യരിലധികവും. ലായഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ല.

0: എന്റെ പിതാക്കൾ ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കൂബിന്റെയും മാർഗത്തെ ഞാൻ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിനോട് യാതൊന്നിനെയും തന്നെ പങ്കുചേർക്കുവാൻ ഞങ്ങൾക്ക് പാടില്ല. അത് ഞങ്ങൾക്കും മനുഷ്യർക്കും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹത്തിൽ പെട്ടതത്രേ. എങ്കിലും മനുഷ്യരിൽ അധികമാളും നന്ദി കാണിക്കുന്നില്ല.
1: നിങ്ങൾക്ക് നൽകപ്പെടാറുള്ള ഭക്ഷണം വരുന്നതിനു മുമ്പ് അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാതിരിക്കുകയില്ല എന്ന വാക്യം ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസക്തമായത് രണ്ട് വ്യാഖ്യാനങ്ങളാകുന്നു. അതിൻ്റെ വ്യാഖ്യാനം അഥവാ തഅ്‌വീലിഹി എന്നതിലെ സർവനാമം ലമീർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഭക്ഷണമാണോ അതല്ല ആ രണ്ടുപേർ വിവരിച്ച സ്വപ്നമാണോ, ഇതിൽ നിന്നാണ് രണ്ടും ഉടലെടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ വ്യാഖ്യാനം, നിങ്ങൾക്ക് ഇവിടെ വെച്ച് നൽകപ്പെടാറുള്ള ഏത് ഭക്ഷണ സാധനങ്ങളും നിങ്ങളുടെ മുമ്പിൽ വന്നെത്തും മുമ്പായി അത് ഇന്നിന്ന പ്രകാരമുള്ളതായിരിക്കുമെന്നുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയിച്ചു തരുന്നതാണ് എന്നാകുന്നു. പ്രധാനപ്പെട്ട വ്യാഖ്യാതാക്കൾ അധികവും സ്വീകരിച്ചു കാണുന്നതും വാചകഘടനയോട് കൂടുതൽ അടുപ്പം തോന്നുന്നതും ഈ വ്യാഖ്യാനമത്രേ. നിങ്ങളുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു തരുവാൻ മാത്രമല്ല അതിനേക്കാൾ ഗൂഢമായതും സ്വപ്നവ്യാഖ്യാനം പോലെ ഊഹത്തെയും ഭാവനയെയും അടിസ്ഥാനമാക്കി അഭിപ്രായം പറയുവാൻ കഴിയാത്തതുമായ ചില അദൃശ്യകാര്യങ്ങളും എനിക്കറിയാം. അതാകട്ടെ, ഞാൻ എൻ്റെ സ്വന്തം നിലക്ക് പറയുന്നതുമല്ല. അള്ളാഹു എനിക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണതും. ഇതാണ് ഈ വ്യാഖ്യാനത്തിൻ്റെ സാരം. തുടർന്നുകൊണ്ട് അദ്ദേഹം അവരെ കേൾപ്പിക്കുവാൻ പോകുന്ന ഉപദേശങ്ങളിൽ അവർക്ക് ശ്രദ്ധയും വിശ്വാസവും ജനിപ്പിക്കുകയായിരിക്കും ഇതിൻ്റെ ലക്ഷ്യം. ഈ വ്യാഖ്യാനപ്രകാരം ഇത് പറയുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് നുബുവത്തും റിസാലത്തും അഥവാ പ്രവാചകത്വവും ദിവ്യദൗത്യവും സിദ്ധിച്ചിരിക്കുമെന്ന് വരുന്നു. അത് എനിക്ക് എൻ്റെ റബ്ബ് പഠിപ്പിച്ചു തന്നതിൽപ്പെട്ടതാണ്. ദാലിക്കുമാ മിമ്മ അല്ലമനി റബ്ബി എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കും, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരുടെ മാർഗം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, ഇന്നീ തറക്തു മില്ലത്ത ഖൗമില്ലാ യുഅ്മിനൂന ബില്ലാ എന്ന് തുടങ്ങി 38-ാം വചനത്തിൽ അവസാനം വരെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇതിന് പിൻബലം നൽകുകയും ചെയ്യുന്നു. ഈസാ നബി അലൈഹിസ്സലാമക്ക് അദ്ദേഹത്തിൻ്റെ ദിവ്യദൗത്യത്തിന് ദൃഷ്ടാന്തങ്ങളായി നൽകപ്പെട്ട അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ വിവരിച്ച കൂട്ടത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു ദൃഷ്ടാന്തം ഇതാണല്ലോ. വ ഉനബ്ബിഉകും ബിമാ തഅക്കുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂതികും, നിങ്ങൾ തിന്നുന്നതിനെയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെയും കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരികയും ചെയ്യും. 3:49. ഇതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെയും ദിവ്യദൗത്യത്തിനുള്ള ഒരു അമാനുഷിക ദൃഷ്ടാന്തമായിരിക്കാം ഇത്. അദൃശ്യകാര്യം എനിക്കറിയാമെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടില്ലെന്നും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചാണ് ഞാനത് പറയുന്നതെന്നുകൂടി അദ്ദേഹം അവരെ അറിയിച്ചിട്ടുണ്ടെന്നും ഓർക്കേണ്ടതുണ്ട്. കൂടാതെ കാരാഗ്രഹത്തിലുള്ള കുറ്റവാളികളിൽ ആരെയെങ്കിലും കൊലപ്പെടുത്തുവാൻ രാജാവ് ഉദ്ദേശിച്ചാൽ അവർക്ക് വിഷം കലർന്ന ഭക്ഷണ സാധനം കൊടുത്തേക്കപ്പെടാറുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണപദാർത്ഥം വിഷം കലർന്നതോ അല്ലേ എന്ന് ഞാൻ മുൻകൂട്ടി അറിയിച്ചു തരുമെന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ചില റിവായത്തുകളും നിലവിലുണ്ട്. വാസ്തവം അള്ളാഹുവിനറിയാം. ഈ വ്യാഖ്യാനപ്രകാരം ബി തഅ്‌വീലിഹി അതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ആ ഭക്ഷണത്തിൻ്റെ സ്ഥിതികളെപ്പറ്റി എന്നായിരിക്കുന്നതാണ്. തഅ്‌വീൽ എന്ന പദത്തിന് സാധാരണയായി വ്യാഖ്യാനം എന്നാണ് അർത്ഥം കൽപ്പിക്കപ്പെടാറുള്ളതെങ്കിലും കാര്യത്തിൻ്റെ കലാശം എന്നാണ് അതിൻ്റെ സാക്ഷാലർത്ഥം. ഇതിനെ ആസ്പദമാക്കിയാണ് സന്ദർഭങ്ങളനുസരിച്ച് അതിന് വ്യാഖ്യാനം, ദുർവ്യാഖ്യാനം, പൊരുൾ, പര്യവസാനം, പുലർച്ച എന്നൊക്കെ അർത്ഥവിവർത്തനം നൽകപ്പെട്ടു കാണുന്നത്. രണ്ടാമത്തെ വ്യാഖ്യാനം, നിങ്ങൾക്ക് ഇവിടെ പതിവ് പ്രകാരമുള്ള ഭക്ഷണം കൊണ്ടുവന്നു തരുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടാളും എന്നെ കേൾപ്പിച്ച ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കയില്ല എന്നാകുന്നു. ചോദ്യത്തിന് ഉടനെ തന്നെ ഉത്തരം നൽകാതെ ഭക്ഷണം എത്താറാകുന്ന സമയം വരെ അവരോട് കാത്തിരിക്കുവാൻ അദ്ദേഹം പറഞ്ഞതിന് ഈ അഭിപ്രായക്കാർ ചില കാരണങ്ങളും പറഞ്ഞു കാണാമെങ്കിലും അവയൊന്നും അത്ര സാരപ്പെട്ടതായി തോന്നുന്നില്ല. ഏതായാലും ആ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായി തൻ്റെ സ്വന്തം നിലപാട് അവരെ മനസ്സിലാക്കുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ആദ്യം ചെയ്തത്. ഒന്നാമതായി തനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള ചില അറിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. അതിനുശേഷം, ഈ നാട്ടുകാരുടെ ഇടയിലാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നതെങ്കിലും ഇവരെ പോലെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത ആളല്ല ഞാൻ. എൻ്റെ പിതാക്കൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരാണ്. അവർ സ്വീകരിച്ചു വന്ന ആ മാർഗവും നടപടിയും സ്വീകരിച്ചു വരുന്നവനാണ് ഞാൻ. അള്ളാഹുവിന് പങ്കാളികളെ സങ്കല്പിച്ചുകൊണ്ടുള്ള യാതൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് പ്രവാചകത്വവും സത്യവിശ്വാസവും. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ പ്രബോധനം വഴി ജനങ്ങൾക്കും അവ നൽകുന്ന അനുഗ്രഹമാണത്. പക്ഷേ അധിക മനുഷ്യരും ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്താത്തവരാണ് എന്നൊക്കെ അവരെ ധരിപ്പിച്ചു. ഇത്രയും മുഖവരകൾക്ക് ശേഷം അവരെ അദ്ദേഹം തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെ തുടർന്നു.
2: വചനം 39. യാ സ്വാഹിബൈ, രണ്ട് ചങ്ങാതിമാരെ, അസ്സിജിന് കാരാഗ്രഹത്തിലെ അർബാബുൻ പല റബ്ബുകളോ മുതഫർഖൂന ഭിന്നരായ ഖൈറുൻ ഉത്തമം അമില്ല അതല്ല അല്ലാഹുവോ അൽവാഹിദു ഏകനായ അൽ ഖഹ്ഹാറു സർവാധികാരിയായ

0: തടവിലെ രണ്ട് ചങ്ങാതിമാരെ, ഭിന്നരായ പല റബ്ബുകളാണോ ഉത്തമം? അതല്ല സർവാധികാരിയായ ഏകനായ അള്ളാഹുവോ? അഥവാ ഒന്നാലോചിച്ചു നോക്കുക.
1: വചനം 40. മാ തഅബുദൂന, നിങ്ങൾ ആരാധിക്കുന്നില്ല, മിന്ദൂനിഹി, അവനു പുറമെ, ഇല്ലാ അസ്മാഅൻ, ചില നാമങ്ങളെയല്ലാതെ, സമ്മയ്തുമൂഹ, അവയെ നിങ്ങൾ പേര് വച്ചിരിക്കുന്നു, അന്തും, നിങ്ങളും, വ ആബാഉകും, നിങ്ങളുടെ പിതാക്കളും.

സുൽത്താനിൻ ഒരു അധികൃത രേഖയും ഇനിൽ ഹുക്മു വിധികർത്തൃത്വം ഇല്ല ഇല്ലാലില്ല അല്ലാഹുവിനല്ലാതെ അമറ അവൻ കൽപ്പിച്ചിരിക്കുന്നു അല്ലാ തഅബുദു നിങ്ങൾ ആരാധിക്കരുതെന്ന് ഇല്ല ഇയ്യാഹു അവനെയല്ലാതെ ദാലികദ്ദീനു അതത്രേ മതം അല്ലെങ്കിൽ അത് മതമത്രേ അൽ ഖയ്യിമു ചൊവ്വിനു നിലകൊള്ളുന്നതായ വലാക്കിന്ന പക്ഷേ അക്സറന്നാസി മനുഷ്യരിൽ അധികവും ലായ അലമൂൻ അവർ അറിയുന്നില്ല.

0: അവന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നില്ല. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും റബ്ബുകളെന്ന് സ്വയം നാമകരണം ചെയ്തിട്ടുള്ള ചില നാമങ്ങളെയല്ലാതെ അവയെപ്പറ്റി അള്ളാഹു യാതൊരു അധികൃത രേഖയും അവതരിപ്പിച്ചിട്ടില്ല. വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ ആർക്കും ഇല്ല. അവനെയല്ലാതെ ഒന്നിനെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. അതത്രേ ചൊവ്വിനു നിലകൊള്ളുന്ന മതം. എങ്കിലും മനുഷ്യരിൽ അധികമാളും അറിയുന്നില്ല.
1: സൂര്യൻ, പശു, രാജാക്കൾ എന്നിങ്ങനെ പലതിനെയും ദൈവങ്ങളായി പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നവരാണ് ഈജിപ്തുകാർ. ഓരോ ദൈവത്തിനും ചില പ്രത്യേകതകളും കഴിവുകളും കൈകാര്യങ്ങളും ഉള്ളതായി അവർ സങ്കല്പിച്ചു വെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഏകനും സർവാധിപതിയുമായ അള്ളാഹുവാകുന്ന ഏക ദൈവത്തെ സ്വീകരിക്കലാണോ അതല്ല ഇത്തരം വിഭിന്നങ്ങളായ പല ദൈവങ്ങളെ സ്വീകരിക്കലാണോ നല്ലതെന്ന് ചിന്തിച്ചു നോക്കുവാൻ അദ്ദേഹം അവരെ ആഹ്വാനം ചെയ്യുന്നത്. പിന്നീട് പറഞ്ഞതിൻ്റെ സാരം ഇപ്രകാരമാകുന്നു: ഏക സർവാധികാരിയായുള്ളവൻ അള്ളാഹു മാത്രമായിരിക്കെ ആ ദൈവം, ഈ ദൈവം, ആ ദൈവത്തിന് ഇന്നിന്ന കഴിവുകളുണ്ട്, ഈ ദൈവത്തിനു വേണ്ടി ഇന്നിന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നിങ്ങനെ നിങ്ങൾ കണക്കാക്കുന്നതിന് യാതൊരർത്ഥവും അടിസ്ഥാനവുമില്ല. നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരും സങ്കല്പിച്ചുണ്ടാക്കിയ ചില നാമനിർണയങ്ങൾ മാത്രമാണതൊക്കെ. ആരെ ആരാധിക്കണമെന്നും മനുഷ്യൻ ഏത് മാർഗം സ്വീകരിക്കണമെന്നും വിധികൽപ്പിക്കുവാനുള്ള അധികാരാവകാശം അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവൻ കൽപ്പിച്ചിരിക്കുന്നതാകട്ടെ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുമാണ്. ആകയാൽ അത് മാത്രമാണ് നേർക്കുനേരെയുള്ള ഉറച്ച മതം. മറ്റുള്ളതെല്ലാം വക്രമായതും നിലനിൽപ്പില്ലാത്തതുമാകുന്നു. യഥാർത്ഥാവസ്ഥ ഇതൊക്കെയാണെങ്കിലും മിക്ക മനുഷ്യരും ചിന്തിക്കാതെയും ഗ്രഹിക്കാതെയും വഴിപിഴച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഋജുവായ മതത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ആ രണ്ട് കൂട്ടുകാരെയും തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ശിർക്കിൻ്റെ നിരർത്ഥകത അവരെ ഗ്രഹിപ്പിക്കുകയും ചെയ്ത ശേഷം അവർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ മറുപടി നൽകി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. നാം കേട്ടത് 12 അധ്യായം സൂറത്ത് യൂസുഫ്, 37 മുതൽ 40 വരെ വചനങ്ങളുടെ അർത്ഥ ആശയ പഠനം.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ,
1: പരിശുദ്ധ ഖുർആനിന്റെ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
2: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്നവരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടിപ്പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു കിഡ്സ് ടൈം. ചെറുപ്പകാലത്തു തന്നെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം നിർവഹിച്ച് ജനഹൃദയങ്ങളെ ആകർഷിക്കുകയും ചെയ്ത ഇളം പ്രായക്കാരായ വിശുദ്ധ ഖുർആൻ ഖാരികളുടെ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ ഡ്രിസ് അൽ ഹാഷ്മിയുടെ ഖുർആൻ പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്.
3: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം ഇതോടെ അവസാനിക്കുന്നു. ഡ്രിസ് അൽ ഹാഷ്മിയുടെ മധുരതരമായ ഖുർആൻ പാരായണമാണ്

0: അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിമൈൻഡ് കേൾവിയും അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, tuned to reality.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഖിയാമയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു

0: ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ 1 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന ഖുർആൻ പാരായണം തുടർച്ചയായി കേൾവിക്കാരിലേക്ക് എത്തിക്കുന്ന തെൻസീൽ പരിപാടിയിൽ ഇന്ന് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസ്സായിലെ 89 മുതൽ അവസാനം വരെയും സൂറത്തു മാഇദ ആദ്യം മുതൽ 43 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ജിദ്ദ ഹോളി മോസ്കിൽ ഇമാമായി സേവനമനുഷ്ഠിക്കുന്ന അൽ ഖാരി അഹമ്മദ് അലി അൽ അജ്മി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആനിനെ ദീർഘമായ ഒരു മണിക്കൂർ സമയം കേൾവിക്കാരിലേക്ക് പരിചയപ്പെടുത്തുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് പാരായണം നിർവഹിച്ചത് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 89-ാം ആയത്ത് മുതൽ അവസാനം വരെയും 5-ാം അധ്യായം സൂറത്തു മാഇദ 1 മുതൽ 43 വരെ വചനങ്ങളാണ്.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്ത് തഗാബുനാണ് ഓതാനുള്ളത്. നോക്കാം. അബ്ദുല്ലാഹി ഷൈത്താൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സബ്ബില്ലാഹി മാഫിസ് വാത്തി മാഫിൽ അർദ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൽ വഹുവ അലാ കുല്ലി ഷൈഇൻ ഷൈഇൻ തൻവീന് ശേഷം ഖാഫാണ്. അപ്പോൾ ഇഖ്ഫാ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ
2: وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ
1: قَدِيرٌ رَا نُوَنْدَا ٹَو رَا قَدِيرٌ هُوَ الَّذِي خَلَقَكُمْ فَمِنْكُمْ أَمْ يُخْفَانَ فَمِنْكُمْ كَافِرٌ
2: പിന്നെ
1: മിങ്കും അവസാനം മീമാണ്, അടുത്തതും മീമെന്നാണ്. അപ്പോ വമി

0: തെൻവിന് ശേഷം ബാ ആണ്, അപ്പോൾ ഇഖ്ലാബ്. ആ നൂനെ മീമാക്കി മാറ്റി ഒന്നത്തോടുകൂടി അലീമുൻ എന്നുള്ളത് അലീമൂംബി മതിയല്ലോ. പിന്നെ അലം യഅതികും നബഉ ല്ലദീന കഫറു മിൻ ഖബ്ലു റുസുലുഹും ബി, അവിടെയും അതാണ് നല്ലത്. റുസുലുഹും മീം സാക്കിന, അതിന് ശേഷം പാവുമ്പോൾ ഇങ്ങനെ റുസുലുഹും ബി. ഫഖാലു അബശറു, അവിടെ ഒരു മദ്ദ്, ഖാലു അബശറു. പിന്നെ അബശറു യഹ്ദൂനന, തൻവീൻ ശേഷം യാ ആണ്. അപ്പോൾ എന്താ തൻവീൻ ശേഷം യാ? ഇദ്ഗാം ബിഗുന്ന. അപ്പം എങ്ങനെ ഓതും ഒതിക്കെ? അബശറു അയ്യോ അശറു യഹ്ദൂനന. പിന്നെ ഫകഫറു വതവല്ലൗ വസ്തഗ്ന അല്ലാഹു വല്ലാഹു ഗനിയ്യുൻ ഹമീദ്. അവിടെ ഗനിയ്യുൻ ഹമീദ് തൻവീൻ ശേഷം ഹ ആണ്. ഇൽഹാർ ഇൽഹാർ എങ്ങനെ ഓതും?
1: വല്ലാഹു ഗനിയ്യുൻ ഹമീദ്.
0: പിന്നെ സഅമ അല്ലദീന കഫറു അല്ലൻ യുബഅസു, അവിടെ അല്ലൻ തൻ നൂൻ സാക്കിനു ശേഷം ലാം ആണ്. അപ്പോ ഇദ്ഗാം ബിലാഗുന്ന. പിന്നെ ലൻ യുബഅസു ഇദ്ഗാം ബിഗുന്ന. ആ അപ്പോ അല്ലൻ യുബഅസു
1: അല്ലൻ യുബഅസു
0: ആ ബല വറബ്ബി ഖുൽ ബല വറബ്ബി ലതുബഅസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അലിംതു ദാലികല്ലാഹു യസീർ. ആ നമുക്ക് നോക്കാം. ആ ഔദു അദൂദി

0: സ്വീദ്.
1: അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, വല്ലാഹു വല്ലാഹു വ്യത്യാസമുണ്ടോ? ആ രണ്ടാമത്താണ് പറയേണ്ടത്, വല്ലാഹു വല്ലാഹു അല്ല, വല്ലാഹു ഒന്ന് ഒതുക്കേ. ആ കറക്റ്റ്, നന്നായിട്ടുണ്ട്.
0: والله بما تعملون بصير
1: خلق السماوات والأرض بالحق وصوركم فأحسن صوركم
0: خلق السماوات والأرض بالحق وصوركم فأحسن صوركم
1: وإليه المصير
0: وإليه المصير.

0: അപ്പോൾ ഏഴായത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്തത് ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാല്ലാ വഖർദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ, അത്തഹ്സീൻ, പാരായണം പഠിക്കാം തെറ്റുകളില്ലാതെ. അതെ, വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനായ ഹാഫിൽ അബ്ദുൽ ശുക്കൂർ സംസാരിക്കുന്നു. സൂറത്തു മുജാദില 19:20-21 വചനങ്ങളാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 19:20-21 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ കൂടാതെ, അബദ്ധങ്ങളില്ലാതെ, അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും സിഫത്തുകളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു പാരായണ പഠനമാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സൂറ മുജാദില 19:20-21 ആയത്തുകൾ.
4: ഇസ്തഹ്വദ അലൈഹിമു ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ് أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز
3: استحوذ عليهم الشيطان استحوذ ഇവിടെ വസലിന്റെ ഹംസയാണ്. ചേർത്തി ഓതുമ്പോൾ അത് ഒഴിവാക്കുന്ന ഹംസ. പക്ഷേ നമ്മൾ ഇതിവിടെ എടുത്തോതും, ആയത്തിൻ്റെ തുടക്കത്തിലാണല്ലോ. ഇസ്തഹ്വദ, അവിടെ അസ്തഹ്വദ എന്നോ ഉസ്തഹ്വദ അല്ല, ഹംസക്ക് കസറാണ്. ഇസ്തഹ്വദ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഇസ്തഹ്വസ അല്ല, ഇസ്തഹ്വദ. അലൈഹിമു ശൈത്താനു അശ്ശൈത്താ ശൈത്താനു ഇസ്തഹ്വദ അലൈഹിമു ശൈത്താനു. താ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്തുബാഖ എന്ന സിഫത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അപ്പോഴാണ് ആ ഉച്ചാരണം കൃത്യമാവുകയുള്ളൂ. അശ്ശൈത്താനു, അതല്ല എങ്കിൽ ശൈത്വാനു ത്വാ എന്നാണ് വരിക. അതുകൊണ്ട് ശ്രദ്ധിക്കുക.
4: ഫഅൻസാഹും ദിക്റല്ലാഹ്, ഫഅൻസാഹും,
3: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫഅൻസാഹും,
4: ഫഅൻസാഹും ദിക്റല്ലാഹ്, ദിക് ദാല
3: കാഫിൻ്റെ സുക്കൂണും ശ്രദ്ധിക്കുക. ദിക്റല്ലാഹ് അല്ല, ദിക്റ അല്ല, ദിക്റ അല്ല, ദിക്, ദിക്റല്ലാഹ്, ദിക്റല്ലാഹ്.
4: ഉലൈക
3: മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലാഞ്ചു ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
4: ഹിസ്ബു ശൈത്താൻ,
3: ഹിസ്ബു, ഹിസ്ബു. പലപ്പോഴും ചില ആളുകളിലൊക്കെ ഹിസ്ബ്, ഹിസ്ബ് എന്നുള്ള ഈ പദത്തിൽ ഹിസ്ബൊക്കെ ആവാറുണ്ട്. അത് ശ്രദ്ധിക്കുക.
4: ഹിസ്ബു, ഹിസ്ബു ശൈത്താൻ, ഹിസ്ബു ശൈത്താൻ. അലാ ഇന്ന,
3: അലാ ഇന്ന, മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്.
4: അലാ ഇന്ന
3: നൂൻ ഷദ് മണിക്കണം.
4: ഇന്ന ഹിസ്ബ, ഹിസ്ബ ശൈത്താൻ.
3: അലാ
4: ഇന്ന ഹിസ്ബ ശൈത്താൻ, ശൈത്താൻ. ഹുമുൽ ഖാസിറൂൻ,
3: ഹുമുൽ ഖ, ഖ അല്ല, ഖാസിറൂൻ അല്ല, ഖാസിറൂൻ. കനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖ.
4: അലാ ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ.
3: അടുത്ത ആയത്ത് 20-ാമത്തെ ആയത്ത്.
4: ഇന്ന ലദീന,
3: ഇന്ന നൂന് ഷദ് മണിക്കണം. അല്ലദീന,
4: അല്ലസീന അല്ല,
3: അല്ലദീന അല്ല,
4: അല്ലദീന,
3: ദാലിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന യുഹാദൂന, ഇവിടെ നന്നായിട്ട് നീട്ടണം. മദ് ലാസിം കലിമി മുസക്കൽ, മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ്, ശേഷം ഷെദ്ദുണ്ട്, അപ്പോൾ അത് നന്നായിട്ട് നീട്ടണം.
4: യുഹാദൂനല്ലാഹ
3: മദ് ലാസിം കലിമി മുസക്കൽ. ഇൻഷാല്ലാ മദ് ലാസിം അനിവാര്യമായിട്ട് നീട്ടേണ്ട മദ്ദാണ്. കലിമി പറഞ്ഞാൽ ഒരു യുഹാദൂന, അതൊരു പദമാണല്ലോ, ഒരു കലിമത്താണ്. പിന്നെ മുസക്കൽ എന്ന് പറഞ്ഞാൽ അത് ശബ്ദുണ്ടായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖതൽ അത് നീട്ടണം.
4: പിന്നെ യുഹാദൂനല്ലാഹ വറസൂലഹ, വറസൂലഹ
3: ഇവിടെ നിർത്തുമ്പോൾ വറസൂലഹ, വറസൂലഹ ഇതിന് സുക്കുൻ നൽകിക്കൊണ്ട് നിർത്തണം. കൂട്ടി ഓതുമ്പോഴോ വറസൂലഹു ഉലൈക, ഇവിടെ സുലത്തുൽ കുബറ സുലത്തു തവീൽ എന്നൊക്കെ പറയും മദ്ദിൻ്റെ പേര്. മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ് വറസൂലഹു ഉലൈക. ഹ ഉ ദമീറിന് ശേഷം ഹംസ വരുമ്പോഴുണ്ടാവുന്ന മദ്ദാണത്. ഉലൈക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ തോതിൽ അത് നിർബന്ധമായിട്ടും നീട്ടണം. ഉലൈക ഫിൽ അദല്ലീൻ, അദല്ലീൻ അസല്ലീനല്ല, ദാലാണ്. ദാലിൻ്റെയും സാഇൻ്റെയൊക്കെ കാര്യം ധാരാളമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്ലാസ്സുകളിലും. ഇത് ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് പിന്നെ മഖ്റജിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ വരുന്ന ഒരു അബദ്ധമാണ് അധികം ആളുകളിലും. അതുകൊണ്ടാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. സോ ഫിൽ അദല്ലീൻ, അദല്ലീൻ അസല്ലീനല്ല, അദല്ലീൻ എന്നാണ് പറയേണ്ടത്. ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് كتب الله لأغلبن كتب كتب അല്ല كتب കാഫിനെ ഒക്കെ എന്താ പറയുക ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് കാഫ്. ഹെവി ലെറ്റേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ. ഇത് ലൈറ്റായിട്ട് വളരെ നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട കതബ. വായ കനപ്പിച്ച് കതബ അല്ല കതബ അല്ലാഹു അല്ല കതബ. കതബ അല്ലാഹു ലഅഗ്ലിബന്ന, ലഅഗ്ലിബന്ന, ലഅഗ് ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. ഗൈനും നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ തെറ്റായിട്ട് വരുന്നു. ലഅഗ്ലിബന്ന ഗൈരിൽ മഅദൂബി, ഇതെത്രയോ നമുക്ക് കേൾക്കാൻ പറ്റും മഅദൂബി. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയുടെ ക്ലാസ് എല്ലാവരും കേൾക്കണം, കാരണം ധാരാളം അബദ്ധങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ സാധാരണക്കാരിൽ വരാറുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിലെ അബദ്ധം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷാല്ലാ നിസ്കാരത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ ഖിറാഅത്ത് ഉണ്ടാവാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും, സഹലല്ലാഹു ലക്കും.
4: ലഅഗ്ലിബന്ന, ലഅഗ്ലിബന്ന നൂൻ ശദ്ദ് മണിക്കണം. അന വറുസുലി, ഇവിടെ അന ആദ്യം ഒരു അലിഫ് കാണാൻ പറ്റും, അലിഫിൻ്റെ മേലെ ഒരു സുക്കൂനുണ്ട്. അതിനർത്ഥം അവിടെ നിർത്തുകയാണെങ്കിൽ ആ അലിഫ് ഉച്ചരിക്കണം. എങ്ങനെ? കതബല്ലാഹു ലഅഗ്ലിബന്ന അന, അങ്ങനെ ആ ഉച്ചാരണത്തിൽ അത് കൊണ്ടുവരണം. പക്ഷേ നിർത്താറില്ല, കൂട്ടി ഓതുകയാണ് ചെയ്യാറുള്ളത്. സൂറത്തുൽ മാഊൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ സൂറത്തുൽ കാഫിറൂൻ വല അന ആബിദുമ്മ, വല അന ആബിദുമ്മ അവിടെ കണ്ടില്ലേ, അതുപോലെയാണ് ഈ പിന്നെ അലിഫിൻ്റെ മേലെയുള്ള സുക്കൂനും. ലഅഗ്ലിബന്ന അന വറുസുലി, കൂട്ടി ഓതുമ്പോൾ അലിഫ് ഉച്ചരിക്കേണ്ടതില്ല എന്നതിനെ സൂചിപ്പിക്കുന്ന സുക്കൂനാണത്. നിർത്തുമ്പോൾ അതിനെ ഉച്ചരിക്കണം. അന വറുസുലി, വറുസുലി റാഇനും സീനിനും ദമ്മാണ്, ശ്രദ്ധിക്കണം. വറുസുലി, അന വറുസുലി, ഇന്നല്ലാഹ ഖവിയുൻ അസീസ്, ഇന്ന നൂന് ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ ഖവിയുൻ, ഖവിയുൻ അസീസ്, ഖവിയുൻ യാഇന് ശദ്ദ് ഖവിയുൻ എന്നല്ല ഖവിയുൻ തൻവീനു ശേഷം അയിന് ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഖവിയുൻ അസീസ്, അസീസ് ഇങ്ങനെ. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
5: استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز.
4: സൂറത്തുൽ മുജാദില 19-20-21 ആയത്തുകളാണ് നാം ഇന്ന് കേട്ട് ശ്രദ്ധിച്ചത്. ധാരാളമായിട്ട് പഠിക്കുക. ബാറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ, ബാറകല്ലാഹു ഫീക്കും. ഏറ്റവും അതിസുന്ദരമായി പാരായണം ചെയ്യേണ്ട വിശുദ്ധ ഖുർആൻ.
6: بسم الله الرحمن الرحيم وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا.

عليهم إذا يتلى عليهم يخرون للأذقان سجدا يخرون

0: ويخرون للأذقان يبكون ويزيدهم خشوعا قل ادعوا الله أو ادعوا الرحمن قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا.
1: ما شاء الله. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറത്തു ഇസ്റ 105 മുതൽ 111 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് യൂനുസ് അസ്വൈലസ്.
2: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
3: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
3: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം?
3: മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും
5: Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: മനഃപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്, പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality. هي الحبيبة والمختار. തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായുടെ തിരക്കോടെ തുടക്കം. പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരജ്ഞങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി, നേർപ്പദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി, സൂറ യൂസഫ് 32 മുതൽ 36 കൂടിയ വചനങ്ങൾ വിശദീകരിക്കുന്നു.
1: വചനം 32. കാലത്ത്, അവൾ പറഞ്ഞു, ഫദാലിക്കുന്ന, നിങ്ങൾ കണ്ട അതാണ്, അല്ലതി, യാതൊരുവൻ, ലുംതുന്നനി, നിങ്ങളെന്നെ കുറ്റപ്പെടുത്തി അഥവാ നിങ്ങളെന്നെ ആക്ഷേപിച്ചു, ഫീഹി, അവനിൽ, അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ, വലഖദ് റാവത്തുഹു, തീർച്ചയായും ഞാൻ അവനോട് വശീകരണ ശ്രമം നടത്തിയിട്ടുണ്ട്, അൻ നഫ്സിഹി, അവനെ വശീകരിക്കുവാൻ, ഫസ്തഅസമ, എന്നിട്ടവൻ രക്ഷപ്പെട്ടു, വല ഇല്ലം യഫ്അൽ, തീർച്ചയായും അവൻ ചെയ്തില്ലെങ്കിൽ, മാ ആമുറുഹു, ഞാൻ അവനോട് കൽപ്പിക്കുന്നത്, ലയുസ്ജനന്ന, അവൻ തടവിൽ ആക്കപ്പെടുക തന്നെ ചെയ്യും, വലയക്കൂനൻ, അവനായിരിക്കുകയും ചെയ്യും, മിനസ്വാഗിരീൻ, നിസാരന്മാരിൽപ്പെട്ടവൻ.

0: അവൾ പറഞ്ഞു, എന്നെ നിങ്ങൾ യാതൊരുവന്റെ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയോ അവനാണത്. അതെ, തീർച്ചയായും ഞാനവനോട് വശീകരണ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നിട്ടവൻ ഒഴിഞ്ഞുമാറി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവനോട് ഞാൻ കൽപ്പിക്കുന്നത് അവൻ ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും അവൻ തടവിലാക്കപ്പെടുക തന്നെ ചെയ്യും. അവൻ നിസ്സാരന്മാരിൽ പെട്ടവനായി തീരുകയും തന്നെ ചെയ്യും.
1: ഇതാ, ഒരു നോക്ക് കണ്ടപ്പോഴേക്കും സ്വബോധം നശിച്ചു, കൈകൾ സ്വയം ചെത്തിമുറിക്കുമാറ് നിങ്ങൾ വിസ്മയിച്ചു പോയ ഈ യുവാവിന്റെ കാര്യത്തിലാണ് നിങ്ങൾ എന്നെ പറ്റി കുറ്റാരോപണം നടത്തിയിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ അവനിൽ വശീകൃതയായതിൻ്റെ രഹസ്യം? ഞാൻ ഇതാ തുറന്നു പറയുന്നു, ഞാനവനെ പ്രേമിച്ചതും പിടികൂടിയതുമൊക്കെ സത്യം തന്നെ. പക്ഷേ അവൻ അനുസരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ ഇഷ്ടത്തിന് വഴങ്ങാത്ത പക്ഷം നിശ്ചയമായും അവനെ കാരാഗ്രഹത്തിലാക്കുവാനുള്ള ഏർപ്പാട് ഞാൻ നടത്തുക തന്നെ ചെയ്യും. അങ്ങനെ ഈ അരമനയിലെ മാന്യനായി കഴിഞ്ഞുകൂടുന്ന അവൻ നിന്ദനായി തീരുകയും ചെയ്യും എന്ന് സാരം. ഇപ്പോൾ സുലൈഖായുടെ സ്ഥിതി മാത്രമല്ല, നാട്ടിലെ പൊതുസ്ഥിതി തന്നെ തനിക്ക് അനുകൂലമല്ലെന്നും തന്റെ സംശുദ്ധിയും മാന്യതയും കാത്തുരക്ഷിക്കുവാൻ ഈ പരിതസ്ഥിതിയിൽ വളരെ പ്രയാസമാണെന്നും യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ടു. അദ്ദേഹം അള്ളാഹുവിങ്കിലേക്ക് സങ്കടപ്പെട്ടു.
2: വചനം 33. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, അസ്സിജ്നു, കാരാഗ്രഹം, അഹബ്ബു, അധികമിഷ്ടപ്പെട്ടതാണ്, ഇലയ്യ, എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ, മിമ്മ, യാതൊന്നിനേക്കാൾ, യദ്ഊനനീ, അവർ എന്നെ ക്ഷണിക്കുന്നു, ഇലൈഹി, അതിലേക്ക്, വ ഇല്ലാ തസ്രിഫ്, നീ തിരിച്ചുവിടാത്ത പക്ഷം, അന്നീ, എന്നിൽ നിന്ന്, കൈദഹുന്ന, അവരുടെ തന്ത്രം, അസ്ബു, ഞാൻ ചാഞ്ഞുപോകും, ഇലൈഹിന്ന, അവരിലേക്ക്, വ അഖുൻ, ഞാനായിരിക്കുകയും ചെയ്യും, മിനൽ ജാഹിലീൻ, വിവരമില്ലാത്തവരിൽപ്പെട്ടവൻ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, ഇവർ ഈ സ്ത്രീകൾ എന്നെ യാതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരാഗ്രഹമാണേ. അവരുടെ തന്ത്രം എന്നിൽ നിന്ന് നീ തിരിച്ചു വിട്ടു തരാത്ത പക്ഷം ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോയേക്കും. ഞാൻ വിവരമില്ലാത്ത വിഡ്ഢികളുടെ കൂട്ടത്തിലായിത്തീരുകയും ചെയ്യും.
1: വചനം 34. ഫസ്തജാബ അപ്പോൾ ഉത്തരം നൽകി, ലഹു അദ്ദേഹത്തിന്, റബ്ബുഹു അദ്ദേഹത്തിൻ്റെ റബ്ബ്. ഫസ്വറഫ അവൻ തിരിച്ചുവിടുകയും ചെയ്തു, അൻഹു അദ്ദേഹത്തിൽ നിന്ന്, കൈദഹുന്ന അവരുടെ തന്ത്രത്തെ, ഇന്നഹു ഹുവ നിശ്ചയമായും അവൻ തന്നെ, അസ്സമീഉ കേൾക്കുന്നവൻ, അൽ അലീമു അറിയുന്നവൻ.

0: അപ്പോൾ അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം നൽകി, അവരുടെ അഥവാ സ്ത്രീകളുടെ തന്ത്രം അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചു വിട്ടുകൊടുക്കുകയും ചെയ്തു. നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും.
1: സുലൈഖായുടെ വിരുന്നു സദ്യ കഴിഞ്ഞതോടെ പട്ടണത്തിലെ സ്ത്രീകളുടെ അനുഭാവം കൂടി അവൾക്ക് സിദ്ധിക്കുകയും അവരും അദ്ദേഹത്തിലേക്ക് കണ്ണുവെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായി യൂസുഫ് അലൈഹിസ്സലാമിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൾ എന്നെ ക്ഷണിക്കുന്നതിൽ നിന്ന് എന്ന് പറയാതെ ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്നതിൽ നിന്ന് മിമ്മ യദോനനി ഇലൈഹി എന്ന് അദ്ദേഹം പറഞ്ഞത്. യജമാനഗ്രഹത്തിൽ നിന്നുള്ള കടുത്ത നിർബന്ധവും ഭീഷണിയും അതോടുകൂടി ചുറ്റുപാടിൽ നിന്നുള്ള സമ്മർദ്ദവും കൂടിയായപ്പോൾ അദ്ദേഹം വമ്പിച്ച സങ്കടത്തിലായി. അള്ളാഹുവിന്റെ കൃപാകടാക്ഷം കൊണ്ടല്ലാതെ ഇതിൽ നിന്നു രക്ഷയില്ലെന്നു അദ്ദേഹം കണ്ടു. അതു ലഭിക്കാത്ത പക്ഷം എത്ര മനോദാർഢ്യവും സത്യനിഷ്ഠയും ഉള്ളവനായിരുന്നാൽ പോലും ഇത്തരം ഘട്ടങ്ങളിൽ തിന്മകൾക്ക് വഴങ്ങുക മനുഷ്യ സ്വഭാവമാണ്. ആകയാൽ ജയിൽവാസം മുഖേനയെങ്കിലും ഈ ആപത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുകയും അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു താനും. ഏതെങ്കിലും ഒരു പാപകൃത്യം ചെയ്യുന്നതിൽ സ്വാഭാവികമായി തന്നെ മനുഷ്യന് താല്പര്യവും ഇച്ഛയുമുള്ളതായിരിക്കുക. സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിരിക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള അവസരത്തിൽ അള്ളാഹുവിനെ ഓർത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ശുദ്ധത പാലിക്കുന്നവർ വളരെ ചുരുക്കം. എങ്കിലും അവരത്രേ ഭാഗ്യവാന്മാർ. അതോടൊപ്പം അധികാരസ്ഥാനങ്ങളിൽ നിന്നുള്ള നിർബന്ധവും ഭീഷണിയും കൂടി നേരിടേണ്ടി വന്നാലോ? അപ്പോൾ അതിനെതിരെ ത്യാഗങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുവാൻ തയ്യാറുള്ളവർ അതിനേക്കാൾ വിരളമായിരിക്കും. ഇവർ തന്നെയാണ് മഹാഭാഗ്യവാന്മാർ. ഈ മഹാഭാഗ്യം ലഭിച്ച ഒരു മാതൃകാ പുരുഷനാണ് യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ ഈ രംഗം മാതൃകാപാഠമാക്കി ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. പ്രസിദ്ധമായ ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിക്കുന്നത് സന്ദർഭോചിതമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി സ്വലമ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, അള്ളാഹുവിന്റെ തണലല്ലാതെ തണലില്ലാത്ത ദിവസത്തിൽ അഥവാ ഖിയാമത്ത് നാളിൽ ഏഴ് കൂട്ടർക്ക് അള്ളാഹു അവന്റെ തണലിൽ തണലേകുന്നതാണ്. ഒന്ന്, നീതിമാനായ നേതാവ്. രണ്ട്, അള്ളാഹുവിന്റെ ആരാധനയിലായി വളർന്നു വന്ന യുവാവ്. മൂന്ന്, പുറത്തുപോയാലും മടങ്ങി വരുന്നതുവരെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ. നാല്, അള്ളാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടാളുകൾ. അവർ ഒരുമിച്ചു കൂടുന്നതും പിരിഞ്ഞു പോകുന്നതും അതനുസരിച്ചായിരിക്കുമാറ്. അഞ്ച്, വലതു കൈ ചിലവഴിക്കുന്നത് ഇടതു കൈ പോലും അറിയാത്ത വിധം സ്വകാര്യമായി ധർമ്മം കൊടുക്കുന്നവൻ. ആറ്, പദവിയും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ ക്ഷണിച്ചിട്ട് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞവൻ. ഏഴ്, ഒഴിഞ്ഞിരുന്ന് അഥവാ ഏകനായിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ധ്യാനിച്ചു കരയുന്നവൻ. ബുഖാരി മുസ്ലിം.
2: വചനം 35. ثم بدا പിന്നെ വെളിവായി, ലഹും അവർക്ക്, മിം ബഅദി ശേഷം, മാ റഔ അവർ കണ്ടതിൻ്റെ, അൽ ആയാത്തി തെളിവുകൾ അഥവാ അടയാളങ്ങൾ, ലയസ്ജുനുന്നഹു അവർ അദ്ദേഹത്തെ തടവിലാക്കുക തന്നെ ചെയ്യണമെന്ന്, ഹത്താഹീൻ ഒരു കാലം വരെ അഥവാ ഒരു സമയം വരെ.

0: പിന്നീട് തെളിവുകൾ കണ്ടതിനു ശേഷം അവർക്ക് തോന്നി ഒരു കുറച്ചു കാലം വരെ അദ്ദേഹത്തെ അവർ തടവിലാക്കുക തന്നെ ചെയ്യണമെന്ന്.
1: യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ നിരപരാധിത്വത്തിനുള്ള തെളിവുകൾ പലതും കണ്ടിട്ട് പിന്നെയും അദ്ദേഹത്തെ കുറച്ചു കാലം തടവിലിടുക തന്നെ വേണമെന്ന് അവർ തീരുമാനിച്ചുവെന്ന് സാരം. തന്റെ ആവശ്യം സാധിപ്പിച്ചു തരാത്ത പക്ഷം തടവിലിടുകയോ കഠിന ശിക്ഷ നൽകുകയോ ചെയ്യുമെന്ന് സുലൈഖ നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ. അവൾക്ക് ഭരണകൂടത്തിൽ ഉണ്ടാകാവുന്ന സ്വാധീനം ഊഹിക്കാവുന്നതാണ്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നതുപോലെ അവൾക്കെതിരെ സത്യത്തിന്റെ പേരിൽ ശക്തമായ ഒരു നടപടി കൈക്കൊള്ളുവാനുള്ള ധീരത അസീസിനുള്ളതായി കാണപ്പെടുന്നുമില്ല. അപ്പോൾ കുറ്റക്കാരൻ യൂസുഫാണെന്ന് വരുത്തി തീർക്കുവാനോ അന്തരീക്ഷമൊന്ന് ശാന്തമായി തീരുവാൻ വേണ്ടിയോ ആയിരിക്കാം അവസാനം അവരിങ്ങനെ തീരുമാനിച്ചത്. അള്ളാഹുവിനറിയാം. കാരണമേതായാലും ശരി, അദ്ദേഹം കാരാഗ്രഹത്തിലായി. അദ്ദേഹത്തിന്റെ സ്വഭാവഗുണം, സത്യനിഷ്ഠ, ഭയഭക്തി മുതലായവ കാരണം ജയിലുദ്യോഗസ്ഥന്മാർക്കും ജയിൽവാസികൾക്കും അദ്ദേഹത്തോട് വളരെ സ്നേഹവും ആദരവുമായിരുന്നുവെന്ന് പലരും പറഞ്ഞു കാണാം. സ്വാഭാവികമായും അത് ശരിയായിരിക്കുകയും ചെയ്യും. ജയിലധികാരിക്കും അദ്ദേഹത്തോട് ദയ തോന്നിയെന്നും അങ്ങനെ മറ്റുള്ള ജയിൽ പുള്ളികളുടെ കൈകാര്യ നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തുവെന്നും ബൈബിളും ഉൽപ്പത്തി 39:21-23 വചനങ്ങൾ പറയുന്നു. തടവിലുള്ളവർക്ക് അദ്ദേഹത്തിന് നേരെ വളരെ മതിപ്പുണ്ടായിരുന്നുവെന്ന് അടുത്ത വാക്യത്തിലെ അവസാന വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നുമുണ്ട്.
2: വചനം 36. വദഖല, പ്രവേശിക്കുകയും ചെയ്തു, മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ, അസ്സിജ്ന, തടവിൽ അഥവാ കാരാഗ്രഹത്തിൽ, ഫതയാൻ, രണ്ടു വാലിയക്കാർ, രണ്ട് യുവാക്കൾ. ഖാല അഹദുഹുമാ, അവരിൽ ഒരാൾ പറഞ്ഞു, ഇന്നി അറാനി, ഞാൻ എന്നെ സ്വപ്നം കാണുന്നു, അഅസിറു, ഞാൻ പിഴിഞ്ഞെടുക്കുന്നതായി, ഖംറ, കള്ള്. വഖാല അൽ ആഖറു, മറ്റവൻ പറഞ്ഞു, ഇന്നി അറാനി, ഞാൻ എന്നെ സ്വപ്നം കാണുന്നു, അഹ്മിലു, ഞാൻ വഹിക്കുന്നതായി, ഫൗഖ, മീതെ, റസി, എൻ്റെ തലയുടെ, ഖുബുസൻ, അപ്പം അല്ലെങ്കിൽ റൊട്ടി, തഅ്കുലു, തിന്നുന്നു, അത്വയറു, പക്ഷികൾ, മിൻഹു, അതിൽ നിന്ന്, നബ്ബിഅനാ, ഞങ്ങൾക്കു നീ വിവരിച്ചു തരണം, ബിതഅ്വീലിഹി, ഇതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി, ഇന്നാ നറാക, നിശ്ചയമായും ഞങ്ങൾ നിന്നെ കാണുന്നു, മിനൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരിൽപ്പെട്ടവനായി.

0: തടവിൽ അദ്ദേഹത്തോടുകൂടി രണ്ടു വാലിയക്കാരും പ്രവേശിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, ഞാൻ കള്ള് പിഴിഞ്ഞെടുക്കുന്നതായി എന്നെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. മറ്റവൻ പറഞ്ഞു, എന്നെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, എന്റെ തലയിൽ ഞാൻ അപ്പം വഹിക്കുന്നു, പറവകൾ അതിൽ നിന്ന് തിന്നുന്നു. രണ്ടാളും പറഞ്ഞു, ഞങ്ങൾക്ക് നീ ഇതിന്റെ വ്യാഖ്യാനം അഥവാ പൊരുൾ വിവരിച്ചു തരണം. നിശ്ചയമായും ഞങ്ങൾ നിന്നെ സൽഗുണവാന്മാരിൽ പെട്ടവനായി കാണുന്നു.
1: അള്ളാഹു ഒരു കാര്യം നടപ്പിൽ വരുത്തുവാൻ വേണ്ടുക വെക്കുമ്പോൾ അതിലേക്കുള്ള മാർഗങ്ങളെ അവൻ നേരത്തെ തന്നെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുക പതിവാകുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആദ്യത്തെ സ്വപ്നത്തെ തുടർന്നുണ്ടായ ഓരോ സംഭവം നോക്കിയാലും അത് ആ മാർഗശൃംഖലയിലെ ഓരോ കണ്ണിയായിരുന്നുവെന്ന് കാണാം. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കണ്ണിയാണിതും. കാരാഗൃഹവാസികളിൽ വേറെയും പലരുണ്ടായിരിക്കുമെങ്കിലും ഈ രണ്ടാളുടെ വിഷയത്തിനാണ് ഇവിടെ പ്രസക്തിയുള്ളത്. രണ്ടിൽ ഒന്നാമത്തവൻ രാജാവിന് പാനീയങ്ങൾ നൽകിയിരുന്നവനും രണ്ടാമത്തവൻ രാജാവിന് അപ്പം അഥവാ ഭക്ഷണം നൽകിയിരുന്നവനുമായിരുന്നു. രണ്ടാളുടെ മേലുമുണ്ടായ ചില കുറ്റാരോപണങ്ങളെ തുടർന്ന് അവരും കാരാഗൃഹത്തിലായിരിക്കുകയാണ്. രണ്ടുപേരും ഓരോ സ്വപ്നം കണ്ടു. ഒന്നാമത്തവൻ മുന്തിരിയിൽ നിന്ന് കള്ളു പിഴിഞ്ഞുണ്ടാക്കുന്നതും മറ്റവൻ തലയിൽ അപ്പം ചുമന്നുകൊണ്ട് നിൽക്കും മധ്യേ പക്ഷികൾ അതിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നതുമായിരുന്നു സ്വപ്നം. യൂസുഫ് നബി അലൈഹിസ്സലാമിയുമായുള്ള പരിചയത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉത്കൃഷ്ട ഗുണങ്ങൾ കണ്ടു മനസ്സിലാക്കിയ അവർ അദ്ദേഹത്തിന് സ്വപ്നവ്യാഖ്യാനത്തെക്കുറിച്ചുള്ള വൈദഗ്ധ്യം മനസ്സിലാക്കിയിരിക്കുമല്ലോ. രണ്ടുപേരും അവരവരുടെ സ്വപ്നം അദ്ദേഹത്തെ കേൾപ്പിച്ചുകൊണ്ട് അതിന് വ്യാഖ്യാനം നൽകുവാൻ അപേക്ഷിച്ചു. അദ്ദേഹം ചോദ്യം കേട്ട മാത്രയിൽ തന്നെ ഉത്തരം നൽകുവാനൊരുങ്ങാതെ അവർക്ക് തന്നെക്കുറിച്ചുള്ള മതിപ്പും തന്നിലേക്കുള്ള ആഭിമുഖ്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവസരം കൂടുതൽ പ്രയോജനകരമാക്കി തീർക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്തത്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമിലൂടെ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്ത് യൂസുഫിലെ 32 മുതൽ 36 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയ വസന്തം, മനസ്സിൽ സന്തോഷത്തിന്റെ തെന്നലായി സമാശ്വാസം വർഷിക്കുന്ന ഖുർആൻ വചനങ്ങളുടെ സന്ദേശവുമായി ഹൃദയവസന്ത പരിപാടിയിൽ ഇന്ന് സൂറത്ത് യാസീനിലെ 53-54 വചനങ്ങളാണ് ശ്രോതാക്കൾ പഠിക്കുന്നത്. പഠിപ്പിക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബാദ്, أعوذ بالله من الشيطان الرجيم.

സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, സൂറത്ത് യാസീനിലെ 53-54 ആയത്തുകളാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. കഴിഞ്ഞ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട വിഷയം എന്തായിരുന്നു എന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 48-ാമത്തെ ആയത്തു മുതൽ ഈ ലോകത്തിൻ്റെ അവസാനവും പരലോകത്തിൻ്റെ അവിടെ മനുഷ്യനെ പുനർജീവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ് എന്നതുകൊണ്ട് നൈമിഷികമായ 60-70 വർഷക്കാലം മാത്രം നീണ്ടു നിൽക്കുന്ന പ്രവാചകൻ്റെ ഹദീസിൽ പരാമർശിക്കപ്പെട്ടതുപോലെ, അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-70 ഇടയിലാകുന്നു. അപൂർവം ചില ആളുകൾക്ക് അത് അതിനപ്പുറത്തേക്ക് നീട്ടിക്കിട്ടിയേക്കാം. എന്നാൽ അനന്തമായ, അനശ്വരമായ, ശാശ്വതമായ ഒരു ലോകത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയും ആ ലോകത്ത് വിജയം വരിക്കാനാവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ഇടമാണ് ഐഹിക ജീവിതമെന്ന് നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നു. 6-7 പതിറ്റാണ്ടു കാലഘട്ടത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനശ്വരമായ ജീവിതത്തിന് വേണ്ടി പണിയെടുക്കലാണ് ബുദ്ധി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചാവർത്തിച്ച് വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 6000-ത്തിലധികം വരുന്ന ആയത്തുകളിലെ 2000-ത്തിലധികം വരുന്ന ആയത്തുകളിലും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെടുത്തി പരലോകത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്, വിചാരണയെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുന്നത്, സ്വർഗത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്, നരകത്തിൻ്റെ ഭയാനകതകളാണ് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള പേരുകളിലൂടെ അതിൻ്റെ ഗൗരവം നമ്മെ പഠിപ്പിക്കുകയും വത്തഖു യൗമൻ, നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണേ, വഹ്ഷൗ യൗമൻ, നിങ്ങളൊരു ദിവസത്തെ ഭയപ്പെടണേ എന്ന് പല ഒരു നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അൽബാസ്, പുനർജന്മം, പുനരുദ്ധാന നാൾ, യൗമുൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ, യൗമുൽ ആഖിറ, അന്ത്യദിനം, അദ്ദാറുൽ ആഖിറ, അവസാന ഭവനം, യൗമു തഗാബുൻ, യൗമുൽ ജംഉ, യൗമുൻ വഈദ്, ഒരുമിച്ചു കൂടുന്ന ദിവസം, സംഗമത്തിൻ്റെ ദിനം, കരാർ ചെയ്യപ്പെട്ട ദിവസം, യൗമൻ അബൂസം കം തരീറ, മനുഷ്യൻ മുഖം ചുളിക്കുന്ന ദിവസം, യൗമ തസ്വദ്ദു വുജൂഹും വതബിയള്ളു വുജൂഹ്, ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുത്തിരുണ്ടു പോവുകയും ചെയ്യുന്ന നാൾ. ഇങ്ങനെ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹ്, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്ന് ഭയന്നോടുന്ന ദിവസം എന്നിങ്ങനെ പല പല പേരുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ
പരലോകത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു, താക്കീതു ചെയ്തുകൊണ്ടേയിരിക്കുന്നു, സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഖുർആനിൻ്റെ ഒരു ശൈലി. ആ ശൈലി തന്നെയാണ് കഴിഞ്ഞ ഒരു അഞ്ചാറ് ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്താണ് ഈ ആയത്തുകളിൽ പറയുന്നത്? 53, 54 ആയത്തുകളിലൂടെ അള്ളാഹു എന്താണ് പഠിപ്പിക്കുന്നത്? അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പായി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പാരായണവുമായി ബന്ധപ്പെട്ടത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എങ്ങനെയാണ് ഈ ഭാഗം ഓതേണ്ടത്? ഇൻ കാനത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ. ഇൻ കാനത് എന്നല്ല, ഇൻ കാനത്, ഇൻ കാനത്. നൂനിനെ, സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതുക. ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഇല്ലാ സ്വൈഹത്തൻ വാഹിദ. വാവിന് മുമ്പ് തൻവീൻ വന്നാൽ സ്വൈഹത്തൻ എന്നതിലെ തൻവീൻ അവസാനത്തിൽ വരുന്ന ന് എന്ന ഉച്ചാരണത്തെയാണല്ലോ തൻവീൻ എന്ന് പറയുന്നത്. അത് വാവ് എന്ന അക്ഷരത്തിന് മുമ്പ്, ഹർഫിന് മുന്നിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? അതിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ടോതണം. അഥവാ ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്.

ജമീഉൻ ലദൈന എന്നല്ല ഓതേണ്ടത്, ജമീഉൻ ലദൈന അങ്ങനെ ഓതാനും പാടില്ല. അഥവാ ജമീഉൻ എന്ന ആ തൻവീനിനെ അതിനുശേഷം വരുന്ന ലാമിലേക്ക് ലയിപ്പിക്കുകയും ഇദ്ഗാം ചെയ്യുകയും എന്നാൽ ഉന്നത്ത് ചെയ്യാതെ മണിക്കാതെ ഓതുകയും വേണം. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ജമീഉൻ ലദൈന, ജമീഉൻ ലദൈന അല്ല, ജമീഉൻ ലദൈന മുഹ്ദറൂൻ ഭാഗമാണ് കാര്യമായി ശ്രദ്ധിക്കാനുള്ളത് എന്നാണ് തോന്നുന്നത്. അതൊന്ന് നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പാരായണം ചെയ്യാവൂ. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്? ഇൻ കാനത്ത്, അത് ആയിരിക്കുകയില്ല. ഇൻ എന്നത് ഇല്ല എന്ന അർത്ഥത്തിലാണിവിടെ. കാനത്ത്, അത് ആയിരിക്കുകയില്ല. ഇല്ല സ്വൈഹത്തൻ, സ്വൈഹത്തൻ എന്നുള്ള വാക്ക് 49-ാമത്തെ ആയത്തിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടാകും. വമായുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, സ്വൈഹത്തൻ വാഹിദ, ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, അതേ വാക്ക് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമായിരിക്കുകയില്ല. പരലോകത്ത് മനുഷ്യനെ അള്ളാഹു പുനർജീവിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ സ്വൈഹത്തുൻ വാഹിദ എന്ന് പറഞ്ഞത് എന്തിനെ സംബന്ധിച്ചാ? ഈ ലോകം അവസാനിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഇസ്രാഫീൽ സൂറിലൂതുമ്പോൾ ഒരു ഘോര ശബ്ദമുണ്ടാവുകയും ലോകം മുഴുവൻ തകർന്ന് നശിച്ച് എല്ലാവരും മരിച്ചു മണ്ണടഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, അതൊരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമാവുകയില്ല.

നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ ആവർത്തിക്കാം. ശ്രോതാക്കൾ നല്ലപോലെ ശ്രദ്ധിക്കുക. കയ്യിൽ പേനയുള്ളവർ, എഴുതുന്നവർ ശ്രദ്ധിച്ചെഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഇൻ കാനത്ത്, അതായിരിക്കുകയില്ല. ഇല്ല സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ. ഇല്ല എന്ന് പറഞ്ഞാൽ അറിയാവുന്നൊരു വാക്കുണ്ട്, ഒരു പ്രയോഗമാണ്. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല. ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ. കണ്ടോ, ആ ഒരു ഇസ്തിസ്നാഇൻ്റെ രൂപമാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻ കാനത്ത്, അതായിരിക്കുകയില്ല. ഇല്ല സ്വൈഹത്തൻ വാഹിദ, ഒരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമായിരിക്കുകയില്ല. ഫഇദാഹും, അപ്പോഴതാ അവർ, ജമീഉൻ, എല്ലാവരും, ലോകത്തെ മുഴുവൻ മനുഷ്യരും ജിന്നുകളും ജീവജാലങ്ങളും, ലദൈന, നമ്മുടെ അടുത്ത്, മുഹളറൂൻ, ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാകുന്നു. എല്ലാവരെയും അല്ലാഹു ആ ഒരു ഘോര ശബ്ദമുണ്ടാകുന്നതോടുകൂടി പിന്നെ ഒരുമിച്ച് കൂടും. അല്ലേ, ഫഇദാ ജാഅതി സ്വാഖ യൗമ യഫറുൽ മർഉ മിൻ അഖീ, ആ മഹാസംഭവമുണ്ടായാൽ. ഫഇദാ ജാഅതി ത്വാമ്മതുൽ കുബറ, ആ മഹാസംഭവം വന്നെത്തിയാൽ. അല്ലേ, സൂറത്തു നാസിഅത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഫഇന്നമാ ഹിയ സജറതു വാഹിദ, അല്ലേ, യൗമ തർജുഫുർ റാജിഫ തത്ബഉഹർ റാദിഫ ഖുലൂബു യൗമ ഇദിൻ വാജിഫ അബ്സ്വാറുഹ ഖാശിഅ. യൗമ തർജുഫുർ റാജിഫ, അല്ലേ, വിറക്കുന്നത് വിറകൊള്ളുന്ന ആ ദിവസം. തത്ബഉഹർ റാദിഫ, അതിനെ തുടർന്ന് മറ്റൊരു പ്രകമ്പനം കൂടി ഉണ്ടാവുകയാണ്. ഖുലൂബു യൗമ ഇദിൻ വാജിഫ അബ്സ്വാറുഹ ഖാശിഅ, എല്ലാവരുടെയും മനസ്സ് ഭയന്ന്, അല്ലേ, കണ്ണുകൾ താഴ്ന്ന് അങ്ങനെ നിൽക്കുന്ന വല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ലോകം അവസാനിക്കുമ്പോഴും ഒരു വലിയ ശബ്ദമുണ്ടാകും. അത് കഴിഞ്ഞ് പരലോകത്ത് മനുഷ്യനെ പുനർജീവിപ്പിക്കുവാൻ വേണ്ടി കാഹളത്തിലൂതപ്പെടുമ്പോഴും ഫഇന്നമാ ഹിയ സജറത്തുൻ വാഹിദ, അതൊരു ഭയങ്കര സംഭവമായി, ഒരു വലിയ അട്ടഹാസം, അവിടെ ഘോര ശബ്ദം അവിടെ സംഭവിക്കുന്നതാണ്. അപ്പോൾ എന്താണ്ടാവുക? അഫലാ യഅലമു ഇദാ ബഅസിറ മാ ഫിൽ ഖുബൂർ, അവരറിയുന്നില്ലേ ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ചു പുറത്തു കൊണ്ടുവരപ്പെട്ടാൽ. അതാണ് അവിടെ സംഭവിക്കുക. ഖബറുകളിലുള്ളതെല്ലാം ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവന്ന് ആ നിലക്ക് മനുഷ്യനെ വിചാരണക്ക് ഹാജരാക്കപ്പെടുന്ന ഒരു രംഗം പരലോകത്തുണ്ടാകുമെന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, വാക്കുകളുടെ അർത്ഥം. ഇൻ കാനത്ത്, അതായിരിക്കുകയില്ല. ഇല്ല സ്വൈഹത്തൻ വാഹിദ, ഒരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമായിരിക്കുകയില്ല. ഫഇദാഹും, അപ്പോഴതാ അവർ, ജമീഉൻ, എല്ലാവരും, ലദൈന, നമ്മുടെ അടുത്ത്, അള്ളാഹു പറയണേ, നമ്മുടെ അടുത്ത്, മുഹളറൂൻ, ഹാജരാക്കപ്പെടുന്നതാണ്. എല്ലാവരെയും അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും. ഇനി എന്താ, അത് കഴിഞ്ഞുള്ള ആയത്ത് എന്താ പഠിപ്പിക്കുന്നത്? ഫല്യവും അലാ തുലമു നഫ്സുൻ, ഫല്യവും, ആ ദിവസം എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന വിചാരണയുടെ നാളിൽ, ഫല്യവും, അന്നേ ദിവസം. ലാ തുലമു, അക്രമിക്കപ്പെടുകയില്ല, അനീതി കാണിക്കപ്പെടുകയില്ല. നഫ്സുൻ, ഒരു ശരീരവും ഒരാത്മാവും ഒരു മനുഷ്യനോടും വന്ന അനീതിയില്ല. ഷൈഅൻ, ഒട്ടും തീരെ ഒരൽപ്പം പോലും ഒരാളോടും അനീതി കാണിക്കപ്പെടുകയില്ല. വല തുജ്സൗന, അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല. ഇല്ല മാ കുൻതും, അവർ ആയിക്കൊണ്ടിരുന്നതിനല്ലാതെ. തഅമലൂൻ, പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ. ഇല്ല മാ കുൻതും തഅമലൂൻ, അമലി ചെയ്യാ, അമില യഅമലു, അമൽ, അമലി ചെയ്യാം, പ്രവർത്തിക്കുക. ഇല്ല മാ കുൻതും തഅമലൂൻ, അവർ എന്തൊക്കെയാണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിനല്ലാതെ അന്നേ ദിവസം അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല. ഫല്യവും, ആ ദിവസം. ലാ തുലമു നഫ്സുൻ ഷൈഅ, ഒരു ആത്മാവും തീരെ ഒട്ടും ഒരൽപ്പം പോലും അക്രമിക്കപ്പെടുകയില്ല. വലാ തുജ്സൗന, അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല. ഇല്ല മാ കുൻതും തഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ. എന്താ പറയുന്നത് ഈ ആയത്തിൽ? മനുഷ്യൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന നീതിയുടെ ദിവസം, അതാണല്ലോ പരലോകം. എല്ലാ പീഡിതർക്കും നീതി ലഭിക്കുന്ന ദിവസമാണ്. എല്ലാ അക്രമികളും പിടിക്കപ്പെടുന്ന നാളാണ്. ഖുർആൻ എത്ര സ്ഥലത്താണ് അത് ഉപയോഗിച്ചത്?

0: ലായുലമൂൻ
1: അല്ലേ, ഒരുപാട് സ്ഥലങ്ങളിൽ ഒമാ നബിലല്ലാമിൽ അബീദ്, നമ്മുടെ അടിമയോട് നാം ഒരു തരിമ്പും അനീതി കാണിക്കുകയില്ല. സൂറത്തു സുമറിൽ ആയത്തറിയാം, വാഷ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ വവുളിഅൽ കിതാബ് വജീഅ ബിന്നബിയ്യീന വശ്ശുഹദാഇ വഖുളിയ ബൈനഹും ബിൽ ഹഖ്, അവർക്കിടയിൽ സത്യമനുസരിച്ച് വിധിക്കപ്പെടും. വഹും ലായുലമൂൻ, അവർ അനീതി കാണിക്കപ്പെടുകയില്ല. ഒരു തരിമ്പും അനീതി കാണിക്കാത്ത ആദിലായ നീതിമാനായ അള്ളാഹു ആണെന്ന് അവിടെ വിധി കൽപ്പിക്കുക. ഫകൈഫ ഇദാ ജമഅനാഹും ലിയൗമിൽ ലാ റൈബ ഫീ, സംശയമില്ലാത്ത ആ ദിവസം അവരെ നാം ഒരുമിച്ച് കൂട്ടിയാൽ എങ്ങനെയുണ്ടാകും? വവുഫിയത് കുല്ലു നഫ്സിം മാ കസബത്, ഓരോ ആത്മാവിനും അവർ സമ്പാദിച്ചത് അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കപ്പെടും, അതിൻ്റെ പ്രതിഫലം അവർക്ക് നൽകും. വഹും ലാ യുലമൂൻ, അവർ അക്രമിക്കപ്പെടുകയില്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, മനുഷ്യരെ, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നൊരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. സുമ്മത്തു വഫാ കുല്ലു നഫ്സിം മാ കസബത്ത്, ഓരോ ആത്മാവിനും ഓരോ മനുഷ്യനും ഓരോ ആളുകൾക്കും എന്താണോ അവർ സമ്പാദിച്ചത്, നന്മയാണെങ്കിൽ നന്മയ്ക്കു നന്മ പ്രതിഫലം, തിന്മയാണെങ്കിൽ തിന്മയ്ക്കു തിന്മ പ്രതിഫലമായി അള്ളാഹു കൃത്യമായി അത് നൽകും. വഹും ലാ യുലമൂൻ, ഒരൽപ്പം പോലും അവർ അനീതി കാണിക്കപ്പെടുകയില്ല. അനീതിയില്ലാത്ത ദിവസമാണ്. എന്താണോ ചെയ്തത് അത് മനുഷ്യന് കിട്ടും. ഏത് നന്മയാണോ ചെയ്തത് അല്ലേ, അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു പ്രതീക്ഷയുടെ വാചകങ്ങളാണത്. പലപ്പോഴും പല വിധത്തിലുള്ള സേവനങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും സമൂഹത്തിൽ നിന്ന് വലിയ മോശമായ പ്രതികരണങ്ങളാണ് ഉണ്ടാകാറുള്ളത് അല്ലേ. അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോയ എത്രയോ സതുദ്ദേശപരമായി ജീവിച്ച ആളുകളുണ്ട്, ഒന്നും പ്രതിഫലമായി പ്രതീക്ഷിച്ചിട്ടില്ല. അരമുറുക്കിയെടുത്ത് പാവപ്പെട്ടവനെ സഹായിച്ചവൻ, സ്വന്തം വിശപ്പ് സഹിച്ച് പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചവർ, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റ് തഹജ്ജു നമസ്കരിച്ചവർ, സുദീർഘമായി രഹസ്യമായി ദിക്റുകൾ ഉരുവിട്ടവർ, പ്രാർത്ഥനകൾ നിർവഹിച്ചവർ, സ്വകാര്യമായി നന്മ ചെയ്തവർ അല്ലേ, അവർക്ക് പ്രതീക്ഷയുടെ വാചകങ്ങളാണ്, ചെയ്ത കർമ്മത്തിലുള്ള പ്രതിഫലം ലഭിക്കും. എന്നാൽ സ്വകാര്യമായി തെറ്റു ചെയ്തവരുണ്ട്. ജീവിതത്തിൻ്റെ സ്വകാര്യതകളിൽ എല്ലാവിധ വൃത്തികേടുകളും ചെയ്ത് ജീവിച്ച ആളുകളുണ്ട്. പല നിലക്കുള്ള മറപിടിച്ച് നിയമത്തിൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട കുറ്റവാളികളുണ്ട്. സ്വാധീനത്തിൻ്റെ മറവിൽ സ്വാധീനം ഉപയോഗിച്ച് കോടതികളിൽ ഹാജരാക്കപ്പെടാതെ ശിക്ഷ വിധിക്കപ്പെടാതെ കഴിഞ്ഞുകൂടിയ വലിയ കൊലപാതകങ്ങളും അടിമതിക്കാരും ഒക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. അവർക്കതിനർഹിച്ച ഒരു ശിക്ഷയും ലഭിക്കും. ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റുവാങ്ങേണ്ടി വരില്ല. ഒരാൾക്കും അയാൾ ചെയ്ത നന്മയുടെ അർഹിച്ച പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകുന്നില്ല. അതാണ് നീതിമാനായ റബ്ബിൻ്റെ കോടതി, അതാണ് പരലോകം, അതാണ് നീതിയുടെ നാൾ, അതാണ് സത്യത്തിൻ്റെ ദിവസം. പരലോകത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ആയത്തൊരിക്കൽ കൂടെ ശ്രദ്ധിക്കൂ, ഫല്ലോമലാ തുലമു നഫ്സുൻ ഷൈആ, അന്നേ ദിവസം ഒരു ആത്മാവും ഒരൽപ്പം പോലും അനീതി കാണിക്കപ്പെടുകയില്ല. വല തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ പ്രതിഫലം നൽകപ്പെടുകയുമില്ല. എന്താണോ ചെയ്തത് അല്ലേ. വല തസ്റു വാസിറത്തും വിസ്റ ഉഖ്ര, വഅല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു പാപഭാരം ചുമക്കുന്നവനും മറ്റുള്ളവരുടെ പാപഭാരം ചുമക്കുകയില്ല, മറ്റുള്ളവൻ്റെ പാപഭാരം ഏറ്റെടുക്കുകയില്ല. എൻ്റെ തിന്മ കുറച്ചിങ്ങോട്ട് താ, ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങളുടെ കുറ്റങ്ങൾ കുറച്ചിങ്ങോട്ട് തരും, ഞാൻ സഹിച്ചോളാം. അതിൻ്റെ കുറ്റം ഞാൻ ഏറ്റുപറഞ്ഞോളാം. കഴിയുമോ പരലോകത്ത്? സാധ്യമല്ല അല്ലേ. എൻ്റെ നിന്റെ നന്മയിൽ നിന്നൊരൽപ്പം ഇങ്ങോട്ട് തരൂ. പിതാവ് മകനോട് ചോദിക്കുമെന്നാണ്, മോനെ നിന്റെ നന്മയിൽ നിന്നൊരു മിസ്കാലു തറത്ത്, ഒരണുത്തൂക്കം എനിക്ക് തരുമോ? ഭാര്യയോട് ഭർത്താവ് ചോദിക്കുമെന്നാണ്. അവർ വിസമ്മതിക്കും, എത്ര അടുത്തവരായിരുന്നാലും ശരി, അത് സാധ്യവുമല്ല. സുഹൃത്തുക്കളെ, ഇവിടെ സൂറത്തു യാസീനിലൂടെയാണ് നമ്മൾ പോകുന്നത്. സൂറത്തു യാസീനൊരു പ്രത്യേകത നമ്മുടെ നാട്ടിലുണ്ട്. ഒരു പക്ഷേ അത്തരം പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന ആളുകളൊക്കെ ഈ പീസ് റേഡിയോ ഇതേ സമയം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. അവരൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഗൗരവമുള്ളൊരു വിഷയമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. എന്താണത്? ഒരാൾ മരിച്ചാൽ മരിച്ച വീട്ടിൽ അയാൾക്ക് ഗുണം കിട്ടട്ടെ എന്ന് കരുതി അല്ലേ കൂലി കൊടുത്തും സ്വമേധയായും ഖുർആൻ സൂറത്തു യാസീനും അല്ലാത്ത സൂറത്തുകളുമൊക്കെ പാരായണം ചെയ്യപ്പെടുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. മയ്യത്ത് വീട്ടിൽ നിന്നിറക്കുമ്പോൾ സൂറത്തു യാസീൻ പാരായണം ചെയ്ത് മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാടുകളിലുണ്ട്. മരിച്ച് ഖബറിനടുത്ത് നിന്ന് സൂറത്തു യാസീൻ ഓതി പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലാത്ത സൂറത്തുകൾ ഓതി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ആ ഈ സൂറത്തു യാസീനിൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതാല മരിപ്പിക്കുന്നവനും ജീവിച്ചവർക്കും ഇരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും പ്രതിഫലം നൽകുന്നവനും അവരുടെ കർമ്മങ്ങളെ അളന്നു തൂക്കി നീതിപൂർവ്വം വിധിക്കുന്നവനുമായ അള്ളാഹു എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? എന്താണോ അധ്വാനിച്ചത് അതേ അവർക്ക് കിട്ടും. ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു ഒരു ആയത്തിൻ്റെ തഫ്സീർ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. സൂറത്തു നജ്മിലെ അല്ലൈസലിൽസാനി ഇല്ലാമാ സഅ എന്ന ആയത്തിന് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ തഫ്സീറുൽ പിന്നെ ഖുർആനിൽ അലീമിൽ അദ്ദേഹം നൽകുന്ന തൻ്റെ തഫ്സീറിലെ വാചകങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം. എന്താ അദ്ദേഹം പറയുന്നത്? വല യുഹ്മലു അലൈഹി വിസ്റു ഐരിഹി. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്ത് സൂറത്തു നജ്മിലെ വ അല്ലൈസനിൽ ഇൻസാനി ഇല്ലാമാ സഅ എന്ന ആയത്തിൻ്റെ തഫ്സീറാണ്. മറ്റൊരാളുടെ പാപഭാരം ഒരാളും വഹിക്കേണ്ടി വരികയില്ല. കദാലിക്കല യുഹസ്സുലു മിനൽ അജ്രി ഇല്ലാ മാ കസബ ഹുവ ലിനഫ്സിഹി. ഒരാൾ തനിക്കു വേണ്ടി സമ്പാദിച്ചതിൻ്റേതല്ലാത്ത പ്രതിഫലവും ഒരാൾക്കും ലഭിക്കുകയില്ല. ഒമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്തംബത ഷാഫിഇ റഹ്മഹുല്ലാ ഇമാം ഷാഫിഹി റഹ്മത്തുല്ലാഹി അലൈഹി തെളിവ് പിടിച്ചിരിക്കുന്നു. വമനിത്തബഅഹു, ഇമാം ഷാഫിയെ പിൻപറ്റുന്നവരും പിൻപറ്റിയ അദ്ദേഹത്തിൻ്റെ മദ്ഹബിൻ്റെ ആളുകളും തെളിവ് പിടിച്ചിരിക്കുന്നു. അന്നൽ ഖിറാഅത്ത, ഒരാൾ ഖുർആൻ ഓതിയാൽ ലാ യസുലു ഇഹ്ദാഉ സവാബിഹ, ആ ഖുർആൻ ഓതി മരിച്ച ആൾക്ക് ഹദിയ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം മരിച്ച ആൾക്ക് എത്തുകയില്ല. ലാ യസുലു ഇഹ്ദാഉ സവാബിഹ ഇലൽ മൗത്ത് ഇലൽ മൗത്ത ലിഅന്നഹു ലൈസ മിൻ അമലിഹിം, കാരണം അത് മരിച്ച ആളുടെ അമലിൽ പെട്ടതല്ല. വലാമിൻ കസ്ബിഹിം, അവരുടെ അധ്വാനത്തിൽ സമ്പാദ്യത്തിൽ പെട്ടതല്ല. വലിഹാദ ലം യന്തബി ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഇതിലൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. പ്രവാചകൻ്റെ ജീവിതത്തിൽ മരിച്ച പ്രവാചകൻ്റെ മക്കൾ, പ്രവാചകൻ്റെ പേരക്കുട്ടികൾ, പ്രവാചകൻ്റെ ഭാര്യമാരിൽ പലരും അല്ലേ, പ്രവാചകൻ്റെ അടുത്ത ബന്ധുക്കൾ, സ്വഹാബിമാരോട് ഷഹീദായ ആളുകൾ, ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്ത, അവിടെ യാസീനോദി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു രംഗം പ്രവാചകൻ്റെ ജീവിതത്തിൽ പ്രവാചകൻ മാതൃക കാണിച്ചു തന്നിട്ടേയില്ല എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ പഠിപ്പിക്കുകയാണ്. വല അഹസ്സഹും അലൈഹി, സ്വഹാബത്തിനെ ഈ വിഷയത്തിൽ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. വല അർഷദഹും ഇലൈഹി, ഇങ്ങനെ ഒരു മാർഗദർശനം പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുമില്ല. ബിനസ്വിൻ വല ഈമാഇൻ, തൻ്റെ വാക്കുകൊണ്ടോ തൻ്റെ ആംഗ്യം കൊണ്ടോ പോലും. വലം യൻഖുൽ ദാലിക നഹദിൻ മിന സ്വഹാബ, പ്രവാചകൻ മാത്രമല്ല പ്രവാചകൻ്റെ സ്വഹാബത്തിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ആയത്തുൾപ്പെടെ വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ ആളുകൾക്കും അവർ സമ്പാദിച്ചതെന്തോ അത് കിട്ടും, ഓരോ ആളുകൾക്കും അവരുടെ അധ്വാനം എന്തോ അതിൻ്റെ പ്രതിഫലം ലഭിക്കും, ഓരോ പാപം ചെയ്തവനും ആ പാപത്തിൻ്റെ ഭാരം സ്വയം ഏറ്റെടുക്കേണ്ടി വരും, ആ പാപഭാരം ഏറ്റെടുത്ത് തൻ്റെ മുരീദിനെ രക്ഷിക്കാൻ ഒരു ശൈഖിനും ഒരടുത്ത ബന്ധുവിനും ഒരാൾക്കും സാധ്യമല്ല എന്ന് സൂറത്തു യാസീൻ പഠിപ്പിക്കുമ്പോൾ ആ അധ്യാപനങ്ങളുടെ കൂറ നിൽക്കാൻ, അള്ളാഹുവിൻ്റെ കലാമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി വാക്കുകളുടെ അർത്ഥത്തിലൂടെ കടന്നുപോയി നമുക്ക് അവസാനിപ്പിക്കാം. ഇൻ കാനസില്ലാ സൈഹത്തൻ വാഹിദ, അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും. ഫൈദാഹും ജൈമി ഉല്ലദൈന മഹ്ലറൂൻ, അപ്പോഴതാ അവരെല്ലാവരും നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരാണ്. ഫല്യോമ, അന്നേ ദിവസം, ലാത്തുലു നഫ്സും ഷൈആ, ഒരു ആത്മാവും ഒരു ശരീരവും ഒരൽപ്പവും അനീതി കാണിക്കപ്പെടുകയില്ല. വലാ തുജുസൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനല്ലാതെ അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ പ്രതിഫലം പരലോകത്ത് പൂർണ്ണാർത്ഥത്തിൽ സ്വർഗമായി സ്വീകരിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ഹൃദയ വസന്തം സമാപിക്കുന്നു. ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ സൂറത്ത് യാസീനിലെ 53-54 വചനങ്ങളാണ് നിഷാദ് സലഫി പഠിപ്പിച്ചത്.

ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ റാദ്, സൂറ ഇബ്രാഹിം എന്നീ സൂറത്തുകൾ മുഴുവനായും സൂറ ഹിജ്ർ 1 മുതൽ 25 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് അയ്യൂബ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: ولا

حقا قد جعلها ربي حقا وقد أحسن بي إذ أخرجني من

على العرش وسخر الشمس والقمر كل يجري لأجل مسمى

التراب ويقول الذين كفروا لولا أنزل عليه آية من ربه

ഈദ് അലം തറ അന്നല്ലാഹ ഖലഖ അസ്സമാവാതി വൽ അർദ ബിൽ ഹഖ് ഇൻ യശ യുസ്ഹിബകും വയാതി

قبل إن الظالمين لهم عذاب أليم.

0: هو يحشرهم إنه حكيم عليم.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ റഅദ്, സൂറ ഇബ്രാഹിം എന്നീ സൂറത്തുകൾ മുഴുവനായും സൂറ ഹിജ്ർ 1 മുതൽ 25 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 89 അൽ ഫജർ പാരായണം ചെയ്യുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 88 അൽ ഫജ്ർ ആണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് സഊദ്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, tune to reality.
3: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5-7 വരെ ജാഫർ സലഫി പാരായണം ചെയ്യുന്നു. നിങ്ങളിതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, ജാഫർ സലഫി വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5-7 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക അടുത്ത പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ജുസ് 7. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

قومك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف

والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك.

0: يعمهون.
1: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജൂസ് 7, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം നിർവഹിച്ചത്.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും. പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ്, 96 മുതൽ 109 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മഅരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാർക് ബിൻ ഒമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്, ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്ത് നൂഹ് 25-ാമത്തെ ആയത്താണ് ഇനി. مما خطيئاتهم أغرقوا وأدخلوا نارا فلم يجدوا لهم من دون الله أنصارا لهم من دون الله أنصارا അതും അൻസാറ വരാ അൻസാറ വഖാല നൂഹ് റബ്ബി കൊണ്ടു അതാ നൂഹൻ തൻവീന് ശേഷം റ ആണ്. ഇത് ഗാം ബിലാവുന്ന ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ല ഫഅലിദു ഇല്ല മദ്ദം മുൻഫസിൽ ഇല്ല ഫാജിറൻ കഫാറ നൂനുസാക്കിനു ശേഷം ദാല് ഇതാം ഇഖ്ഫ ആണ്. നിയമം നന്നായിട്ട് മണിക്കുക. വലിമൻ ദഖല വൈത്യ മുഅ്മിനം വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ തബാറ. സൂറത്ത് അവസാനിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മിമ്മ ഖതിയാതിം അറിഞ്ഞല്ലേ. مما خطيئاتهم أغرقوا فأدخلوا ناراً

رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين.

ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات

0: في يوم كان مقداره 50,000 سنة.
1: في يوم كان مقداره 50,000 سنة.
0: فاصبر صبرا جميلا.
1: فاصبر صبرا جميلا.
0: وآخر دعوانا أن الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മആരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഒമർ.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ

0: മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്തരായ കാരിഗകളുടെ മധുര ശബ്ദത്തിൽ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹിജർ 26 മുതൽ അവസാനം വരെയും സൂറത്തുൻ നഹൽ ആദ്യം മുതൽ 100 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് കാരി മുഹമ്മദ് അയ്യൂബ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

والأرض وما أمر الساعة إلا كلمح البصر أو هو أقرب

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഹിജർ 26 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തുൻ നഹൽ 1 മുതൽ 100 വരെ വചനങ്ങളുമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് മുഹമ്മദ് അയ്യൂബ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി

0: ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോ നാം കേൾക്കുന്നത് അത്തഹ്സീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. അതെ, പാരായണം ചെറുപ്പം മുതലേ പഠിച്ചു ശീലിച്ച നമുക്ക് നാം അറിയാതെയോ അറിഞ്ഞോ അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിക്കാറുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ തീർത്തും ശ്രദ്ധിക്കേണ്ടുന്ന ഏറെ പ്രധാനമുള്ള വിഷയമാണ് അക്ഷരങ്ങളോ അർത്ഥങ്ങളോ വ്യതിചലനങ്ങളുണ്ടാകുന്ന രൂപത്തിൽ പാരായണം നിർവഹിക്കുക എന്നത്. ഇതിലേക്ക് സൂചന നൽകുന്ന പാഠമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സൂറത്തു മുജാദിലയിലെ 22-ാം വചനം പാരായണം ചെയ്യുമ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന അബദ്ധങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ അവസാനത്തെ ആയത്ത്, 22-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
3: لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون.
2: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാത്തതിൻ്റെ ആ ഒരു കുറവ് കാരണത്താലൊക്കെ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും ശ്രദ്ധിക്കുക. ലാ തജിദു ഖൗമൻ ഇവിടെ നീട്ടരുത്. ലാ തജിദു ഖൗമൻ എന്ന് നീട്ട ഓതരുത്. ലാ തജിദു ഖൗമൻ, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് മഖ്റജ്. ഖൗമൻ, ഖാ ഖി ഖു അഖ്. ഖൗമൻ, ഖൗമയുമിനൂന, ഖൗമയു തൻവീന് ശേഷം യാ വന്നാൽ ഇത് ഗാംബിഗുന്ന. ഖൗമയുമിനൂന, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യുമിനൂന ബില്ലാഹി, ബില്ലാഹി ഹാന് കസ്ര, ബില്ലായി ബില്ലായി എന്ന് ഓതരുത്. ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ്. ഈ രണ്ട് മദ്ദും മദ്ദ് ലാസിം കലിമി മുസഖലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ശബ്ദുണ്ട്, അതുകൊണ്ടാണ് കലിമി മുസഖൽ. അതൊരു പദത്തിലാണ്, അതാണ് കലിമത്ത്. ശബ്ദുണ്ടായതിനാൽ മുസഖൽ, സോ മദ് ലാസിം കലിമി മുസഖൽ ഇവിടെ നിർബന്ധമായി.

ഇട്ടു നമ്മൾ നീട്ടണം ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ. يوادون من حاد الله ورسوله من ح اظهار ചെയ്യണം അവിടെ വെളിവാക്കണം من ح من ح നൂനിനെ സാകിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീൻ ആണെങ്കിൽ അതിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ടത് മൻ ഹ. ഇനി സോ ഇവിടെ ഓതേണ്ടത് يوادون من حاد الله ورسوله وقف جيم بول ورسوله كوتي يودن بول ورسوله ولو كانوا آباءهم مد منفصل نالو انجو حركة دين قدر نيتاو نمدان ولو كانوا آباءهم يعني آباءهم مد متصلان മദ്ദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. ആബാഅഹും വലൗ കാനൂ ആബാഅഹും ശേഷം ഔ അബ്നാഅഹും ഔ അബ്നാഅബ് ബാഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം അബ് അബ്നാ അബ്നാഅ. മദ്ദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദ്. أو إخوانهم أو إخوة أو إخوانهم خائن ده شبدا مصدقة أو إخوانهم أو عشيرتهم أو عشيرتهم يعني نوكو ساكنا ميمين الشيشم همزي عن الله ده آباءهم أو أبناءهم أو إخوانهم أو يبدا كي ساكنا ميمين الشيشم همزي عن الله نمال ودي پوغدنا سمايت ഈ ഹംസ പലപ്പോഴും ചില ആളുകളിലെങ്കിലും അത് മിസ്സായി പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. മീമിനെ വെളിവാക്കി ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. കൂട്ടി ഓതുന്ന സമയത്ത് മിസ്റ്റേക്ക് വരും, തെറ്റ് വരുന്നത് എങ്ങനെയാണ്? ഔ അബഅഹും മൗ അബ്നാ അഹും മൗ ഇഖ്വാന ഇങ്ങനെ മൗ മൗ എന്ന ശബ്ദം. അതുകൊണ്ട് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അതിനെ പറയണം. അടുത്ത പ്രയോഗങ്ങൾ ഉലായിക്ക കതബ ഫീ ഖുലൂബിഹിം. ഉലായിക്ക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം. ഉലായിക്ക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും വഅയ്യദഹും അല്ല വഅയ്യദഹും, യാ ഇൻ ശദ്ദുണ്ട്. وأيدهم وأيدهم بروح من ساكن عمي من الشيشم باء إخفى شفوي أذن أفكت ماكي منكنا وأيدهم ب وأيدهم ب بروح منه بروح حين تنوين شيشم ميم إدغام بغنى منيتشكوند അതിനെ ഇദ്ഗാം ചെയ്ത് മണിച്ച് ഉച്ചരിക്കണം. ബിറൂഹിം മിൻ മിൻ വഖഫ് ചെയ്യുമ്പോൾ മിൻ ഹാഇന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യണം. വഅയ്യദഹും ബിറൂഹിം മിൻ വയുദ്ഖിലുഹും ജന്നാത്ത് വയുദ് വയുദ് ദാലിനെ ശ്രദ്ധിക്കുക. വയുദ്ഖിലുഹും ജന്നാത്തിൻ നൂൻ ശദ്ദ് മണിക്കുക. ജന്നാത്തിൻ തജ്രി തൻവീന് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. തജ്രി ജീമിനെ ഖൽഖല ചെയ്യണം. തജ്രി മിൻ തഹ്തിഹ ഇവിടെയും അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്നയാണ്. മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ റളിയല്ലാഹു അൻഹും വറദു അൻ റളിയ വറദു രണ്ടിനും ബാദ്, ബാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന ഔരിൽ തട്ടി നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അതേസമയം ബാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. സോ റളിയല്ലാഹു അൻഹും വറദു അൻ, സാധാരണ ഓതി പോകുമ്പോൾ റളിയല്ലാഹു അൻഹും വറദു അൻ, നമുക്ക് അള്ളാഹു എന്നുള്ള ആ ഒരു ശബ്ദവും റദിയ വറദു ഇതൊക്കെ ഒരേ ശബ്ദമായിരിക്കും. അങ്ങനെയല്ല, റദിയല്ലാഹു അൻഹും വറദു അൻ ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉലായിക ഹിസ്ബുല്ലാഹ് മദ്ദ് മുത്തസിൽ, നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ്ദാണ് ഉലായിക. മദ്ദ് മുത്തസിൽ വാജിബാണ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. അലാ ഇന്ന
മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. ഇന്ന നൂൻ ഷദ്ദ്, ഹിസ്ബ ഹിസ്ബ അല്ല, സീനല്ല, സായാണ്. ഹിസ്ബ ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, മുഫ്ലിഹൂൻ ഹ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. ഇൻഷാ അള്ളാ ഒന്നും കൂടെ ഈ ആയത്ത് ഓതാം.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ യൂസുഫിൽ നിന്നും 23 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് യൂസുഫ് അക്ബർ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ. Tune to reality.
4: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: رب العباد بحفظه وحماه.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയ വസന്തം. സൂറത്ത് യാസീൻ 61-62 ആയത്തുകളെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا أَفَلَمْ تَكُونُوا تَعْقِلُونَ. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാർ, സൂറത്ത് യാസീനിലെ 2 ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. 61-62 ആയത്തുകൾ. കഴിഞ്ഞ ആയത്തുകളിൽ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാകും, ഓർമ്മയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച്, തുടർന്ന് നരകാവകാശികളെക്കുറിച്ച്, ആ കുറ്റവാളികൾ നരകത്തിൽ അകപ്പെടാനുണ്ടായ കാരണം ഒരു ചോദ്യരൂപത്തിൽ അള്ളാഹു 60-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നതും എല്ലാം കഴിഞ്ഞ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത 2 ആയത്തുകളിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആദമിൻ്റെ മക്കളെ, അതുകൊണ്ട് നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് എന്ന് നാം നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലേ, നിങ്ങളോട് അനുശാസിച്ചിരുന്നില്ലേ എന്നാണ് 60-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നത്. നരകത്തിൽ പ്രവേശിക്കുന്ന നരകാവകാശികളോടാണ് ഈ ചോദ്യമെന്ന് തൊട്ടുമുമ്പുള്ള ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിശാചിനെ ആരാധിക്കരുത്, അതല്ലെങ്കിൽ പിശാചിന് കീഴ്പ്പെട്ട് ജീവിക്കരുത്, കുറ്റവാളികളായി നിങ്ങൾ മുന്നോട്ടു പോകരുത് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഏതു മാർഗമാണ് സ്വീകരിക്കേണ്ടത്, ഏതു വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, ഏതാണ് ശരിയായ മാർഗം, അതാണ് ഈ 61-ാമത്തെ ആയത്തിലൂടെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും കടക്കുന്നതിന് മുമ്പ് 61-62 ആയത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാം. വഅനി അബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അദല്ല മിൻകും وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا مِنْكُمْ എന്നിടത്തും ജിബില്ലാൻ കസീറ എന്നിടത്തും മിൻകും എന്നതിലെ കും എന്ന കാഫ്, അതിനു മുമ്പ് സുക്കൂനുള്ള നൂനാണ് വന്നിട്ടുള്ളത്, മിൻ അതിലെ സുക്കൂനുള്ള നൂന്, കസീറ എന്ന ക അതിനു മുമ്പ് ജിബില്ലാൻ എന്നതിലെ തൻവീനാണ് വന്നിട്ടുള്ളത്. ഈ നൂനിനെയും തൻവീനിനെയും അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഖാഫിന് മുമ്പ് സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നാൽ അങ്ങനെയാണ് ഓതേണ്ടത്. ഇഹ്ഫ ഉംബിഉന്ന എന്ന് അതിന് സാങ്കേതികമായി പറയും. ആ വാക്ക് ഓർത്തിരിക്കുക എന്നതിനപ്പുറം അവിടെ എങ്ങനെ ഓതണം എന്ന് അറിഞ്ഞിരിക്കലാണ് പ്രധാനം. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ.
2: وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا
1: തെറ്റായ പാരായണം.
2: وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا
1: അത് തെറ്റായ പാരായണമാണ്. مِنْكُمْ جِبِلًّا كَثِيرًا ശരിയായ രൂപം
2: أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا മിൻകും ജിബില്ലൻ കസീറാ.
1: ആ രൂപത്തിൽ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വ അനിഅബ്ദൂനി ഹാദാ സിറാത്തു മുസ്തഖീം. യാ ബനി ആദമ അല്ലാ തഅബ്ദു ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് കൽപ്പിച്ചിരുന്നില്ലേ? പിന്നെ ആരാധിക്കാനാണ് ആവശ്യപ്പെട്ടത്?
2: വ അനിഅബ്ദൂനി അബദ യഅബ്ദു ഇബാദത്ത്
1: എന്നതിൻ്റെ അർത്ഥം ആരാധിക്കുക.
2: അല്ലാഹു മനുഷ്യരോട് അനുശാസിച്ചിരുന്നത്,
1: ആദം സന്തതികളോട് ആവശ്യപ്പെടുന്നത്, കൽപ്പിക്കുന്നത് വ അനിഅബ്ദൂനി, എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ. അല്ലാഹു പറയുകയാണ് എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ. ഉഅബ്ദു നിങ്ങൾ ആരാധിക്കുവിൻ, നീ എന്നെ.
2: ഹാദാ ഇതാകുന്നു, സിറാത്തുൻ മാർഗം, മുസ്തഖീം നേരായ ചൊവ്വായ വക്രതയില്ലാത്ത വളവില്ലാത്ത മാർഗം.
1: ഏതാണ് നേരായ മാർഗം? ഏതാണ് ശരിയായ വഴി?
2: വ അനിഅബ്ദൂനി എന്നെ നിങ്ങൾ ആരാധിക്കുക.
1: അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ശരിയായ മാർഗം. ഓരോ ദിവസവും നമസ്കാരത്തിൽ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഫാത്തിഹ എന്ന വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായം, ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം. ധാരാളം മഹത്വങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തന്ന അധ്യായം. ആ അധ്യായത്തിലെ സുപ്രധാനമായ പ്രാർത്ഥന, ഓരോ നമസ്കാരത്തിലും നെഞ്ചത്തു കൈവച്ചൊരു വിശ്വാസി ഉരുവിടുന്നു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി കാണിക്കണമേ. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? അതാണ് അള്ളാഹു നമുക്കിവിടെ പഠിപ്പിച്ചിരുന്നു. വ അനിഅബ്ദൂനി നിങ്ങളെന്നെ മാത്രം ആരാധിക്കുക. എന്നെ ആരാധിക്കുക, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് സംസാരിക്കുന്നത്, തൊട്ടിലിൽ നിന്ന് സംസാരിക്കുന്നത് വിശദീകരിക്കുമ്പോൾ, സൂറത്തു മറിയമിലും തൻ്റെ സമൂഹത്തോട് സംവദിക്കുന്നത് വിശദീകരിച്ചുകൊണ്ട് സൂറ ആലു ഇംറാനിലും പറയുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്താ ഈസ നബി പഠിപ്പിച്ചത്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹ് ഹാദാ സിറാത്തും മുസ്തഖീം. ഇന്നല്ലാഹ് തീർച്ചയായും അള്ളാഹുവാകുന്നു, റബ്ബി വറബ്ബുക്കും എൻ്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും അള്ളാഹുവാണ്. ഫഅബ്ദൂഹ് അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുവിൻ. ഹാദാ സിറാത്തും മുസ്തഖീം ഇതാകുന്നു നേരായ മാർഗം. ഏതൊരു സിറാത്തും മുസ്തഖീമിന് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സിറാത്തും മുസ്തഖീമിൻ്റെ അടിത്തറ, അതിൻ്റെ അസുല്, അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദാണ്. ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തത്വം, മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം, സ്വർഗനരകങ്ങളിലേക്ക് വേർതിരിക്കപ്പെടുന്ന മനുഷ്യ ജിന്നുവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും ഗൗരവമുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നം എന്ന് പറയാൻ സാധിക്കാവുന്ന, ഇപ്പോൾ മഴയ്ക്ക് വേണ്ടി ആളുകൾ കീണുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തെക്കുറിച്ച് ഗൗരവപരമായി ചിന്തിക്കുകയാണ്,
2: വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. വെള്ളം മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യജീവന്റെ ഘടകമാണ് വെള്ളം. വായു മനുഷ്യന്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. വായുവില്ലെങ്കിൽ ജീവനില്ല, വെള്ളമില്ലെങ്കിൽ ജീവനു നിലനിൽപ്പില്ല. എന്നാൽ വായുവിനേക്കാൾ വെള്ളത്തേക്കാൾ പ്രധാനമാണ് തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്. വെള്ളമില്ലെങ്കിൽ സംഭവിക്കുക മരണമാണ്. വായു ലഭിച്ചില്ലെങ്കിൽ സംഭവിക്കുക ആത്മാവ് നഷ്ടപ്പെട്ടു പോകും, ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്നതു മാത്രമാണ്. തൗഹീദ് ഇല്ലെങ്കിലോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നിടത്ത് വീഴ്ച സംഭവിച്ചാലോ? അനശ്വരമായി അനന്തമായി നരകത്തിൻ്റെ വിറകായി കഴിയേണ്ടി വരും. സ്വർഗം അവന് നിഷിദ്ധമാകും. എന്നെന്നും നരകത്തിൽ അതിൻ്റെ ചൂടും വേദനയും യാതനകളും പീഡനങ്ങളും സഹിച്ച് കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാകും മനുഷ്യനുണ്ടാവുക. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദം ശവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വഅനിഅബുദൂനി ഹാദാ സിറാത്തു മുസ്തഖീം, ഒരു അര സെക്കൻഡ് കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഓതി തീർക്കാവുന്ന ഈ ആയത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിൻ്റെ അസുൽ. അള്ളാഹു അല്ലാതെ ആരാധകർക്കർഹൻ മറ്റാരുമില്ല. ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് മനുഷ്യരാശി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടി. സൂറ ദാരിയാത്തിലെ ആയത്ത് വളരെ പരിചിതമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടിയാണ്. അള്ളാഹുവെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടിയാണ് മനുഷ്യ ജിന്നുവർഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര പ്രവാചകന്മാരെ അള്ളാഹു മനുഷ്യരിലേക്ക് നിയോഗിച്ചു? ലക്ഷത്തിൽ പരം നബിമാർ. എന്തിനാ നബിമാർ നിയോഗിക്കപ്പെട്ടത്? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ നഫഅബുദൂൻ. ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെയും നൂറുകണക്കിന് മുർസലുകളെയും അള്ളാഹു നിയോഗിച്ചത് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കാനാണ്. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബുദൂഹ്, അള്ളാഹുവിനെ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുവിനെന്ന് പഠിപ്പിക്കാനാണ്. വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു, വിശുദ്ധ ഖുർആൻ, ഈസാ നബിക്ക് അവതരിക്കപ്പെട്ട ഇഞ്ചീൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ തൗറാത്ത്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട സബൂർ, പേര് അറിയാവുന്നതും അറിയാത്തതുമായ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ, ഫീ സുഹഫി ഇബ്രാഹീം വ മൂസ, ഇബ്രാഹിം നബിയുടെ താളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരം നൽകുന്നുണ്ട്. എന്തിനാണ് വേദഗ്രന്ഥങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ടിയാണ്. അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നു പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്രക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ അഖാസിരീൻ. പ്രവാചകനെ, നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും വഹി നൽകിയിട്ടുണ്ട്. ശിർക്കു ചെയ്താൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാന പ്രശ്നത്തിൽ, ഏറ്റവും അടിസ്ഥാനപരമായ വിഷയത്തിൽ ഒരു പാകപ്പിഴവ് സംഭവിച്ചാൽ അവൻ്റെ മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. അവൻ 365 ദിവസവും രാത്രി നമസ്കരിക്കുന്നവനായിരുന്നാലും ശരി, അവൻ കോടാനക്കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവനായിരുന്നാലും ശരി, എത്ര ലക്ഷങ്ങൾക്ക് അഭയം നൽകുന്നവനായിരുന്നാലും ശരി, എത്ര മനോഹരമായ സുന്ദരമായ സ്വഭാവ ഗുണങ്ങളുടെ സവിശേഷതകളുടെ ഉടമയായിരുന്നാലും ശരി, ഏതു വലിയ നീതിയുടെ ധർമ്മത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവനായിരുന്നാലും ശരി, അടിത്തറ തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളിടത്ത് വീഴ്ച സംഭവിച്ചാൽ എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അല്ലേ, നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ഒന്നാമത്തെ മാനദണ്ഡമാണ് ഈ ചെറിയ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വഅനി അബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ, അതാകുന്നു നേരായ മാർഗം. എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ, അതാകുന്നു ശരിയായ മാർഗം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, മൻ മാ തലാ യുശ്രിക്കു ബില്ലാഹി ശൈഇൻ ദഖലൽ ജന്ന. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ആരാണോ ജീവിച്ചത് ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ മാ തയ്ശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കുചേർത്താൽ അങ്ങനെ ആരെങ്കിലും മരിച്ചുപോയാൽ അവൻ നരകത്തിലായിരിക്കും. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ ആരെങ്കിലും മരണം വരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് ആരെങ്കിലും മരിച്ചുപോയാൽ അവൻ നരകത്തിലാണ്. സ്വർഗപ്രവേശനത്തിൻ്റെ മാനദണ്ഡവും നരക വിമോചന നരകത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ മാനദണ്ഡവും തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. വ അനിഅബുദൂനി ഹാദാ സിറാത്തു മുസ്തഖീം എന്ന അടിസ്ഥാന തത്വമാണ്. അതുകൊണ്ട് ഒരു ചെറിയ വാചകങ്ങളാണ് ഈ ആയത്തിലുള്ളത്. പക്ഷേ ലോകത്ത് ഏറ്റവും ഗൗരവമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് അള്ളാഹു ഇതിലൂടെ പഠിപ്പിക്കുന്നത്. വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വ അനിഅബുദൂനി, എന്നെ ആരാധിക്കണമെന്നും, ഹാദാ സിറാത്തു മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം, ഇതാകുന്നു ശരിയായ വഴി. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ പരലോക വിജയം എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമുക്ക് വലിയ അബദ്ധങ്ങൾ സംഭവിക്കുന്നു. ആരാധനയുടെ വിവിധ ഭാഗങ്ങളിൽ പല അംശങ്ങളും അള്ളാഹു അല്ലാത്തവർക്ക് പോകുന്നു. നർച്ചകൾ, വഴിപാടുകൾ, പ്രാർത്ഥനകൾ, സഹായതേട്ടങ്ങൾ, സത്യം ചെയ്യലുകൾ, ഇതെല്ലാം അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നില്ല. റബ്ബിനു മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിനെ മാത്രമാണ് ആ കാര്യങ്ങളിൽ ഞാൻ ആശ്രയിക്കുന്നതും അവലംബിക്കുന്നതും എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ പരലോക വിജയം എന്ന് നമ്മൾ തിരിച്ചറിയുക. അടുത്ത ആയത്ത് ശ്രദ്ധിക്കൂ. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനു തഖിലൂൻ. വലഖദ്, ഖദ് എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? തീർച്ചയായും. വലഖദ് എന്ന് പറഞ്ഞാലും തീർച്ചയായും, ലാമ് വരുന്നതോടുകൂടെ ഒന്നുകൂടെ ശക്തി കൂടി, നിശ്ചയമായും. അവല്ല വാക്ക് ഓർമ്മയുണ്ടാകും, വലാലത്ത്, വാല്, മുതില്, അതൊക്കെ അതിൻ്റെ വകഭേദങ്ങളാണ്. അവല്ല എന്ന് പറഞ്ഞാൽ വഴിപിഴപ്പിച്ചു, വല്ല എന്ന് പറഞ്ഞാൽ വഴിപിഴച്ചു. വലഖദ് അവല്ല, നിശ്ചയമായും വഴിപിഴപ്പിച്ചിട്ടുണ്ട്, മിങ്കും, നിങ്ങളിൽ നിന്ന്, ജിബില്ലൻ, സംഘങ്ങളെ, കസീറൻ, ധാരാളം, നിങ്ങളിൽ നിന്നുള്ള ധാരാളം വിഭാഗങ്ങളെ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തക്കൂനു, നിങ്ങളാകുന്നില്ലേ, താഖിലൂൻ, ചിന്തിക്കുന്നവർ, നിങ്ങൾ ചിന്തിക്കുന്നവരാകുന്നില്ലേ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ. വലഖദ്, തീർച്ചയായും, അതല്ല, അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. ആരാണ് വഴിപിഴപ്പിച്ചത്? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു വെച്ചു പിശാജിനെ കുറിച്ചാണ്. പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട് ജിബില്ലൻ കസീറ, ധാരാളം സംഘങ്ങളെ, ധാരാളം സൃഷ്ടികളെ.

അല്ലാത്തവർ ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അല്ലാഹു മുശ്രിക്കുകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടില്ല. അല്ലാഹുവോടൊപ്പം മറ്റുള്ളവരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അല്ലാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗത്തെ പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മുശ്രിക്കുകൾ ഉണ്ടായത്? എങ്ങനെയാണ് ബഹുദൈവ വിശ്വാസികൾ ഉണ്ടായത്? അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചകൾ നേരുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് അവരെ പിടിച്ച് സത്യം ചെയ്യുന്ന, അല്ലാഹു അല്ലാത്തവർക്കു വേണ്ടി അറുക്കുന്ന, അല്ലാഹു അല്ലാത്ത വസ്തുക്കളിൽ തവക്കുൽ ചെയ്യുന്ന വിഭാഗങ്ങൾ എങ്ങനെയുണ്ടായി? വിഗ്രഹാരാധന എങ്ങനെയുണ്ടായി? മഹാന്മാർ ആരാധിക്കപ്പെടുന്ന സമ്പ്രദായം എങ്ങനെയുണ്ടായി? മരങ്ങളും ഖബറുകളും ജാറങ്ങളും ആരാധിക്കപ്പെടുന്ന സംവിധാനങ്ങൾ എങ്ങനെയുണ്ടായി? അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, കരുതലോടുകൂടിയിരിക്കേണ്ടത്. പിശാജ് മനുഷ്യരെ ശിർക്കിലേക്ക് കൊണ്ടുപോകും. മുൻകഴിഞ്ഞ സമൂഹങ്ങളെ വഴിപിഴപ്പിച്ചത് പിശാജാണ്. ധാരാളം ജനവിഭാഗങ്ങളെ പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് അല്ലാഹു അല്ലാത്തവരാരാധിക്കുന്ന ആരാധനാ രീതികളിലേക്ക് പിശാജ് കൊണ്ടുപോയിട്ടുണ്ട്. ആദനബി അലൈഹിസ്സലാം വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യരാരുമില്ല. ആദനബിയാണ് ഒന്നാമത്തെ മനുഷ്യൻ. ആദനബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്. ആദനബി അലൈഹിസ്സലാത്തു വസ്സലാം മുവഹ്ഹിദാണ്, മുഅ്മിനാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന വ്യക്തിയാണ്. പിന്നെങ്ങനെയാണ് ആദം നബിയുടെ മക്കളിലേക്ക് ശിർക്ക് കടന്നു വന്നത്? എങ്ങനെയാണ് ആദം നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന്, മുവഹ്ഹിദായ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് രൂപം കൊണ്ട മക്കളിൽ എങ്ങനെ മുശ്രിക്കുകളുണ്ടായി, ശിർക്കുണ്ടായി? അവിടെയാണ് പിശാജ് പ്രവർത്തിച്ചത്. സൂറത്തു നൂഹിലെ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഉം വലാ യഗൂസ യഊഖ നസ്റാ എന്ന ആയത്തിന് മുഫസ്സിറുകൾ നൽകുന്ന വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. ധാരാളം മുഫസ്സിറുകൾ അതിനെ, ആ ആയത്തിനെ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നു. വദ്ദിനെയും സുവാഇനെയും യഊഖിനെയും യഊസിനെയും നസ്റിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് നോഹ നബിയുടെ ജനത, അവിടുത്തെ പ്രമാണിമാർ, അവിടുത്തെ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആരാണ്, എന്താണ് വദ്ദ്, എന്താണ് സുവാ, ആരാണ് യഊഖ്, യഊസ്, നസ്ർ, അത് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ, കാനു ഖൗമൻ സ്വാലിഹീന ബൈന ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളിൽപ്പെട്ട നല്ലവരായ സ്വാലിഹകളായ ആളുകളായിരുന്നു അവർ. അവന് മരിച്ചു, അവരുടെ കാലം കഴിഞ്ഞു. അപ്പോൾ പിശാജ് വന്നു, എന്താണ് ആ നല്ല മനുഷ്യന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത്? അവരുടെ ചിത്രങ്ങൾ വരക്കാത്തതെന്ത്? അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാത്തതെന്ത്? അവർ ഓർക്കാൻ വേണ്ടി രൂപങ്ങളുണ്ടാക്കി, ചിത്രങ്ങളുണ്ടാക്കി. ആ തലമുറ കഴിഞ്ഞുപോയി അടുത്ത തലമുറ രൂപപ്പെട്ടു, അടുത്ത തലമുറ വന്നു. ആരാണ് ഈ മനുഷ്യരെന്നറിയാത്ത അടുത്ത തലമുറ? എന്തിനു വേണ്ടിയാണ് ഇവരുടെ രൂപങ്ങളും ചിത്രങ്ങളും തങ്ങളുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും പിശാചിൻ്റെ ദുർബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയത് എന്ന് തിരിച്ചറിയാത്ത ഒരു തലമുറ രൂപപ്പെട്ടു, പുതിയ തലമുറകളുണ്ടായി. അപ്പോൾ ആ തലമുറകളെ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഫജാഅഹുമു ശൈത്വാൻ, പിശാജ് അവരുടെ അടുത്ത് വന്നു. ഫഖാല എന്നിട്ട് പറഞ്ഞു, കാന ആബാഉകും യഅബുദൂനഹ, ഈ രൂപങ്ങളും ചിത്രങ്ങളും, വദ്ദിൻ്റെ, യഊഖിൻ്റെ, യഊസിൻ്റെ, നസ്റിൻ്റെ, മുൻകാലങ്ങളിൽ മരിച്ചുപോയ മഹാന്മാരായ നല്ല മനുഷ്യന്മാരുടെ രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചത്, കാന ആബാഉകും യഅബുദൂനഹ, നിങ്ങളുടെ വാപ്പമാർ, നിങ്ങളുടെ പിതാക്കന്മാർ ഇവയെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. ഇവരെ ആരാധിച്ചിരുന്നു. ഫതർഹമുഹും, അപ്പോൾ അവർക്ക് കാരുണ്യം ലഭിച്ചു ഇവരുടെ അടുത്തു നിന്ന്. വതസ്ഖൈഹിമുൽ മത്വർ, അവർക്ക് ധാരാളമായി മഴ ലഭിച്ചു. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് കാരുണ്യം ലഭിക്കാൻ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് മഴ ലഭിക്കാനുണ്ടായ കാരണം ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചതുകൊണ്ടാണ്. ഫഅബദൂഹ, അങ്ങനെ അവർ ആ വിഗ്രഹങ്ങൾ ആരാധിച്ചു തുടങ്ങി. ഫബ്തദ ഇബാദത്തുൽ ഔസാനി മിൻ ദാലികൽ വഖ്സ്, അന്നു മുതലാണ് വിഗ്രഹാരാധനയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ, ധാരാളം വിഭാഗങ്ങളെ അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്.

ഇങ്ങനെയാണ് ആ വഴിവിടപ്പിക്കലുണ്ടായത്. നോഹ്നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വിഗ്രഹാരാധക സമൂഹത്തിലേക്കാണ് കടന്നുവന്നത്. ഒന്നാമത്തെ വിഗ്രഹാരാധക സമൂഹത്തിലേക്ക് കടന്നുവന്ന ഒന്നാമത്തെ റസൂൽ നോഹ്നബി അലൈഹിസ്സലാത്തു വസ്സലാം. പിശാജ് ദുർബോധനം നടത്തി വഴിതെറ്റിച്ച് വിഗ്രഹാരാധന കൊണ്ടുവന്നു. മുവഹ്ഹിദുകളിൽ നിന്ന്, മുവഹ്ഹിദുകളുടെ സന്താന പരമ്പരയിൽ നിന്ന് മുശ്രിക്കുകളെ പിശാജ് ഉണ്ടാക്കി. നൂഹ്നബിയെ 950 വർഷ കാലഘട്ടത്തിലെ പ്രബോധനത്തിനു ശേഷം നൂഹ്നബിയെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. എല്ലാ വിശ്വാസികളും പ്രളയത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ മരിച്ചു. ഇനി ഭൂമിയിൽ അവശേഷിക്കുന്നത് മുവഹ്ഹിദുകളായ മുഅ്മിനുകളായ നൂഹ്നബിയും നൂഹ്നബിയുടെ അനുചരന്മാരും മാത്രമാണ്. പക്ഷേ പിന്നീടും സ്വാലിഹ് നബി വരേണ്ടി വന്നു. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നിയോഗമുണ്ടായി. പല പ്രവാചകന്മാരെ പിൽക്കാലഘട്ടത്തിലും അള്ളാഹു നിയോഗിച്ചു. എന്തുകൊണ്ട്? അവരിലേക്ക് ശിർക്ക് വന്നതെങ്ങനെ? പിശാജ് തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നതാണ് വഅനഅബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. ആദം സന്തതികളെ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ഇതാണ് നേരായ മാർഗം. നിങ്ങൾ കരുതിയിരിക്കേണ്ടത്, നിങ്ങൾ സൂക്ഷിച്ചിരിക്കേണ്ടത് വലഖദ്, തീർച്ചയായും അള്ള മിൻകും, നിങ്ങളിൽ നിന്ന് ജിബില്ലം കസീറ, ധാരാളം സൃഷ്ടികളെ, ധാരാളം വിഭാഗങ്ങളെ പിശാജ് വഴിവിടപ്പിച്ചിട്ടുണ്ട്. അഫലം തക്കൂനു താഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരാകുന്നില്ലേ? ഒരിക്കൽ കൂടെ ആയത്തുകളുടെ ആയത്തിൻ്റെ അർത്ഥം പറയാം. വഅനഅബുദൂനി, നിങ്ങളെന്നെ ആരാധിക്കുവിൻ. അങ്ങനെയും ആദം സന്തതികളോട് നാം അനുശാസിച്ചിരുന്നു. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം. വലഖദ്, തീർച്ചയായും അദല്ല മിൻകും ജിബില്ലൻ കസീറാ, നിങ്ങളിൽ നിന്നുള്ള ധാരാളം വിഭാഗങ്ങളെ അവൻ അഥവാ പിശാജ് വഴിവിടപ്പിച്ചിട്ടുണ്ട്. അഫലം തക്കൂനു താഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരാകുന്നില്ലേ? ഒരു തവണ കൂടെ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. കയ്യിൽ ഫോണിൽ ഖുർആൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ, കയ്യിൽ മുസ്ഹഫ് ഉള്ളവർ, സൂറത്തു യാസീൻ മനഃപ്പാടമുള്ളവർ, കൂടെ ഒന്ന് ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅനഅബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. വലഖദ് അദല്ല

0: അള്ളാഹുവെ മാത്രം ആരാധിച്ച് യഥാർത്ഥ മുവഹ്ഹിദുകളായി മരണം വരെ ജീവിക്കാനും സ്വർഗത്തിൽ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടാനും നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ذمن فقري واضطراري.
2: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു യാസീൻ 61-62 വചനങ്ങൾ അടിസ്ഥാനമാക്കി ഹൃദയവസന്തത്തിൽ ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
3: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന് മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio, tuned to reality.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ. ഇപ്പോൾ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് സുബൈർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവർക്ക് മാർഗദീപമായി അള്ളാഹു തആല ഇറക്കി തന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അനുസ്യൂതമായുള്ള കാലഘട്ടത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും ഏറെ സന്തോഷകരമായി പീസ് റേഡിയോ പരിചയപ്പെടുത്തുന്ന ഖുർആൻ പഠന സംവിധാനങ്ങളിൽ പുതിയതായ ടെലികിസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ, കൊച്ചു പ്രായത്തിലുള്ള വിദ്യാർത്ഥികളുടെ വിളികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. സൂറത്തുന്നാസ് മുതൽ സൂറത്തുല്ലഅല വരെയുള്ള സൂറകളിൽ നിന്നായുള്ള 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇൻഷാ അല്ലാ ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും.
7: വഅലൈക്കും സലാം.
6: ആ സൈവ എന്നല്ലേ മോള് പേര് പറഞ്ഞത്? എന്താണ് വിശേഷങ്ങൾ?
7: സുഖം തന്നെ.
6: മോള് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
7: ഷാർജ.
6: ഷാർജയിലാ? എവിടെയാ പഠിക്കുന്നത്? കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ടോ? ടെലികിസിന്റെ സിലബസ് അറിയോ? 3 ചോദ്യങ്ങളാണല്ലോ നമുക്ക് ചോദിക്കാനുള്ളത് അല്ലേ. 3 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം പറഞ്ഞാൽ നമ്മൾ സമ്മാനം കൊടുക്കുന്നുള്ള കാര്യം അറിയാലോ? അപ്പൊ 1 ചോദ്യം തുടങ്ങിയാലോ? ഇത് ചോദ്യം ചോദിക്കുന്നത് നിനക്കറിയാലോ, ഓരോ ആയത്തുകളായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ കൃത്യമായി പെട്ടെന്ന് തെറ്റാതെ നമുക്ക് ഉത്തരം പറയണം. ഓക്കെ,
7: ഞാൻ
6: ഒന്നാമത്തെ ചോദ്യമാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടാ? ഞാനൊരു ആയത്ത് ഓതുന്നു, ബാക്കി വരുന്ന ആയത്ത് രണ്ടായത്താണ് മോള് ജൈവമോള് ഓതേണ്ടത്. ഓക്കെ

0: ما العقبة؟
1: أعوذ بالله من الشيطان الرجيم. وما أدراك ما العقبة؟ فك رقبة أو إطعام في يوم ذي مسغبة.
0: വെരി ഗുഡ്, മാഷാല്ലാ, അല്ലാഹു അക്ബർ. ഉത്തരം ശരിയാണ്, മോൾ പറഞ്ഞ ഉത്തരം കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ടാവും നമുക്ക്?
1: രണ്ട്
0: രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട്. എന്തോ ഒരു ചെറിയ പേടിയുള്ള പോലെ. പേടിയൊന്നുമില്ലല്ലോ.
1: ഇല്ല.
0: ആ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാ അല്ലേ? ചോദിക്കട്ടെ. ഞാൻ ഒരായത്ത് ഓതുന്നു, അതിന്റെ തൊട്ട് മുൻപേയുള്ള ആയത്ത് ഏതാന്ന് ഓതിയാൽ മതി മോള്. ഓക്കെ. ഖദ് അഫ്ലഹ മാ സക്കാഹ
1: ഫഅൽഹമഹ ഫുജൂറഹ വതഖ്‌വാഹ.
0: മാഷാല്ലാ, വെരി ഗുഡ്. രണ്ടാമത്തെ ഉത്തരവും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. രണ്ട് ഉത്തരവും ജൈവ മോള് ശരിയാക്കിയിട്ടുണ്ട്. മാഷാല്ലാ. ഇനി എത്ര ചോദ്യമാണ് നമുക്കുള്ളത്?
1: ഒരു ചോദ്യം.
0: ഒരേ ഒരു ചോദ്യം കൂടെ ഉള്ളൂ അല്ലേ? അപ്പൊ കൃത്യമായിട്ട് ഖുർആനൊക്കെ പഠിക്കുന്നുണ്ട്. മോളെ ഏതെങ്കിലും മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? ഏത് മദ്രസയിലാ? അൽ റാഷിദ് മദ്രസ എന്നാ? മാഷാല്ലാ, മാഷാല്ലാ. ഓക്കെ, ഞാൻ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകട്ടെ. മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്ന, ഞാനൊരു ആയത്ത് ഓതുന്നു, അത് ഏത് സൂറത്തിലാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, പെട്ടെന്ന് പറയണം. മൂന്നാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യം കൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മാനമാണ്. ഓതിക്കോട്ടെ. സൂറ മസദ്. മാഷാല്ലാ, ഉത്തരം ശരിയാണ്. മോൾ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പീസ് റേഡിയോയുടെ പ്രത്യേക സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വൈ ജസാക്കുമുള്ള. എന്തായിരുന്നാലും മോൾ ഇനിയും വിളിക്കണം. മോളുടെ മദ്രസയിലെയും സ്കൂളിലെയും ഒക്കെ ഫ്രണ്ട്സിനോടൊക്കെ ടെലിക്യൂസിനെ പറഞ്ഞു കൊടുക്കുക, പരിചയപ്പെടുത്തുക. ഇനിയും വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. നിങ്ങൾക്കുള്ള സമ്മാനം ഇൻഷാല്ലാ പീസ് റേഡിയോ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ. നമുക്ക് വന്ന കോൾ ഷാർജയിൽ നിന്നും ജൈവ മോളായിരുന്നു. മാഷാല്ലാ, ടെലിക്യൂസിൻ്റെ ഭാഗമായി നമ്മൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ കോളായിരുന്നു ജൈവയുടേത്. അവൾ സമ്മാനത്തിനർഹയായിട്ടുണ്ട്. മാഷാല്ലാ, അല്ലാഹു അക്ബർ. പ്രത്യേകം അഭിനന്ദിക്കുന്നു രക്ഷിതാക്കളെയും അവരുടെ അധ്യാപകരെയും ഒക്കെ. പ്രത്യേകം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവരെ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആരാണ് വിളിക്കുന്നത്? ആരാണ് സംസാരിക്കുന്നത്? നഫ്ല ഫാത്തിമ. മാഷാല്ലാ, എവിടുന്നാ മോള്
2: വിളിക്കുന്നത്?
0: ഉമ്മുൽ കുവൈൻ. നമുക്ക് ഫസ്റ്റ് കോളാണ്, മോളുടെ കോളാണല്ലോ. മാഷാല്ലാ, മോള് എവിടെയാണ് പഠിക്കുന്നത്? ഉമ്മുൽ കുവൈൻ തന്നെയാണ് അല്ലേ? ഓക്കെ. ഖുർആനൊക്കെ നന്നായി ഓതാറുണ്ടോ? ഓക്കെ. നമ്മൾ ചെറിയ സൂറത്തുകൾ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ് നടത്തുന്നത്. അപ്പൊ ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഞാൻ അതിലെ ചെറിയ ഒരു ചോദ്യം ആദ്യം തുടങ്ങട്ടെ. ഒരു സൂറത്തിലെ ഒരായത്ത് ഓതുന്നു, മോൾ അതിന്റെ ബാക്കി ഓതിയാൽ മതി. ഓക്കെ. മോള് സ്കൂളിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ് പഠിക്കുന്നു അല്ലേ? ഓക്കെ, ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. أعوذ بالله من الشيطان الرجيم ولا يحض على طعام المسكين. അതിന്റെ ബാക്കി ചോദിക്കാം മോളെ. ഹലോ, കേൾക്കുന്നില്ലേ? അതിന്റെ ബാക്കി ചോദിക്കേ.
2: ഒന്നും കൂടി ഓതാ.
0: ولا يحض على طعام المسكين.
2: ഫൈലുല്ലി.
0: കേൾക്കുന്നുണ്ട്? ഓതിക്കോളൂ. ഓക്കെ ഓക്കെ. ഫവൈലുള്ളിൽ മുസല്ലീൻ എന്നല്ലേ? ഫവൈലുള്ളിൽ മുസല്ലീൻ അല്ലേ? ഓക്കെ ഇൻഷാല്ലാം. ഒന്നുകൂടി ഒതുക്കിയ മോളെ കറക്റ്റായിട്ട്. ഫവൈലുള്ളിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഓക്കെ മാഷാല്ലാ, ഉഷാറായിട്ട് മോൾ ഓതുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് ക്വിസിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഇങ്ങനെയാണ്. ഇനി രണ്ട് ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ മോള്? എത്രയില്ല മദ്രസ ക്ലാസ്സിൽ? മൂന്നിൽ തന്നെയാണ് അല്ലേ. ഓക്കെ, ഞാനൊരു അടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതേ ഭാഗങ്ങളിൽ നിന്നായിട്ട് തന്നെ ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഓക്കെ, ഞാനൊരു ആയത്ത് ഓതുന്നു. മോൾ അത് ഏത് സൂറത്തിലാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഏത് സൂറത്തിലാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ മതി.

0: ഓക്കെ, മോള് പറഞ്ഞോളൂ. സൂറത്തിൻ്റെ നെയിം പറഞ്ഞാൽ മതി, ഓതണമെന്നില്ല. ഹലോ, പറഞ്ഞോളൂ നഫ്ല, ആൻസർ പറഞ്ഞോളൂ. അല്ലോ, നമ്മുടെ ടൈം അത്രയൊക്കെ ഉണ്ടോ? നമുക്ക് അറിയാവുന്ന ചെറിയ സൂറത്ത് തന്നെ അല്ലേ? ആ, നമ്മൾ പോതി ആയത്തല്ലേ, വഹുസ്സില മാഫിസ് സുദൂർ. ഓക്കെ, ഇൻഷാല്ലാ മോള് ഇനിയും നന്നായിട്ട് ഒന്നുകൂടെ പഠിക്കുക, സൂറത്തുൽ ആഇല മുതൽ സൂറത്ത് നാസ് വരെ. എന്നിട്ട് വീണ്ടും ഇതുപോലെ വിളിക്കുക, നിന്റെ ഉമ്മുൽ ഖുവൈനിലുള്ള സ്കൂളിലും മദ്രസയിലും ഒക്കെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിന് സമയം കഴിഞ്ഞു മോളെ, ആൻസർ പറയേണ്ട സമയം ഒരുപാട് സമയം കഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് മോൾ ഒന്നുകൂടെ ഒക്കെ പ്രാക്ടീസ്, ഉത്തരം കറക്റ്റായി, ഇപ്പൊ ലാസ്റ്റ് ആയി, പക്ഷെ സമയം കഴിഞ്ഞു. മോള് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വീണ്ടും വിളിക്ക. ഓക്കെ, വസലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോൾ വിളിച്ചിരുന്നത് നഫ്ല ഫാത്തിമ എന്ന കുട്ടിയായിരുന്നു, ഉമ്മുൽ ഖുവൈനിൽ നിന്നാണ്. മോളുടെ ഒന്നാമത്തെ ഉത്തരം ശരിയാവുകയും രണ്ടാമത്തെ ഉത്തരം കറക്റ്റ് ആൻസർ പറയുന്നതിലുണ്ടായിരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അത് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ല. ഇൻഷാല്ലാ അടുത്ത കോൾ ആരുടേതാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ആരാണ് വിളിക്കുന്നത്?
1: നുസ ഫാത്തിമ നജീബ്.
0: നുസമോൾ എവിടെ നിന്നാണ്?
1: ഷാർജയിൽ
0: നിന്ന്. മാഷാല്ലാ, എവിടെയാണ് ഇപ്പോ സ്കൂൾ പഠിക്കുന്നത്? എവിടെയാ? മാഷാല്ലാ, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്?
1: അഞ്ചാം ക്ലാസ്സിൽ.
0: അൽഹംദുലില്ലാ. നമ്മുടെ പീസ് റേഡിയോയുടെ ടെലിക്വിസിനെ കുറിച്ച് അറിയോ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഉണ്ടോ അല്ലേ. അപ്പോ നമ്മുടെ ഈ ടെലിക്വിസിന്റെ മെത്തേഡ് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ ആഇല വരെ അല്ലേ. മോൾ എത്രാം ക്ലാസ്സിലാ മദ്രസയിലൊക്കെ
1: പഠിക്കുന്നത്?
0: നമുക്ക് ചോദ്യങ്ങൾ തുടങ്ങാം അല്ലേ. മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകും. തുടങ്ങാലോ. ഞാനൊരു ആയത്ത് ഓതാം, മോള് എന്നിട്ട് അതിന് ശേഷം അതിന്റെ ബാക്കി എനിക്ക് ഓതി തന്നാ മതി. ഓക്കെ, നമ്മള്
1: ശ്രദ്ധിക്കുന്നില്ലേ.
0: الذي يؤتي ماله يتزكى

0: وجه ربي الأعلى ولا سوف يرضى.
1: മാഷാ അല്ലാ മാഷാ അല്ലാ. മോള് കുറെ സൂറത്തുകൾ ഹിഫ്ദ് ഉണ്ടോ മോൾക്ക്? എത്ര ജുസ് ഉണ്ട്? ഏഴ് ജുസ് ഉണ്ടോ? മാഷാ അല്ലാ. എവിടെ നിന്നാണ് പഠിക്കുന്നത്? മദ്രസയിൽ നിന്ന് തന്നെയാണോ?
0: അല്ല, പള്ളിയിൽ നിന്ന്.
1: അൽഹംദുലില്ലാ. ഇനിയും പഠിക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. രണ്ടാമത്തെ ചോദ്യം, ഞാന് ഒരു സൂറത്തിലെ ഒരു ആയത്തോതാം. മോളത് ഏത് സൂറത്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി.
0: ഓക്കെ.
1: ചോദ്യം ശ്രദ്ധിക്കണം, എങ്കിലാണ് കറക്റ്റായി നിനക്കത് ആൻസർ പറയാൻ കഴിയൂ. അപ്പൊ നുസ മോൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, ولا تحاضون على طعام المسكين. ഇത് ഏത് സൂറയിൽ നിന്ന്?
0: സൂറത്തുൽ ഫജ്ർ.
1: മാഷാല്ലാ മാഷാല്ലാ. ഇന്നത്തെ മോളുടെ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കറക്റ്റ് ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇനി മൂന്നാമതൊരു ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുകയാണെങ്കിൽ പീസ് റേഡിയോ നൽകുന്ന പ്രത്യേകമായ സമ്മാനം ഉണ്ടായിരിക്കും. ഇൻഷാല്ലാ. സമ്മാനം ഇഷ്ടല്ലേ? സമ്മാനം മേടിക്കണ്ടേ? അതിനുവേണ്ടി മൂന്നാമതൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഇൻഷാല്ലാ. പേടിയില്ലല്ലോ? നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരായത്ത് ഓതുന്നു, അതിൻ്റെ മുൻപ് ഉള്ള ആയത്ത് ഏതായിരിക്കും എന്ന് മോൾ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന ആയത്തിൻ്റെ മുൻപേ ഉള്ള ആയത്ത് ഏതായിരിക്കും എന്ന് പറയണം. ഓക്കെ. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. നുസഹമോള്, ഞാൻ ഓതിയ ആയത്തിൻ്റെ മുൻപുള്ള ആയത്തായിരുന്നു ഓതേണ്ടത്.

0: بالمرحمة. ഓക്കെ, നമ്മൾ ഉത്തരം പെട്ടെന്ന് പറയണം. മൂന്നാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമായതുകൊണ്ട് പെട്ടെന്ന് പറയേണ്ടതാണ്. അവസാനിപ്പിച്ചോ? കിട്ടുന്നില്ലേ? ആ, എന്നാ പറഞ്ഞോളൂ. ശരിയാണോ? ഉറപ്പല്ലേ? അപ്പൊ ഇൻഷാല്ലാ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങൾക്കും നമ്മുടെ നുസമോളെ കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പീസ് റേഡിയോയുടെ പ്രത്യേകമായ സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാഷാല്ലാ. ഇന്നത്തെ ഒരു സമ്മാനത്തിനർഹയായ നമ്മുടെ നുസഹമോള് ഷാർജയിൽ നിന്നാണ്. മാഷാല്ലാ, ഏഴോളം ജുസുകൾ ഹിഫുദുണ്ട് അല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇനിയും ഇനിയും മോള് പഠിക്കുക, ഖുറാനൊക്കെ പഠിക്കുക. ഇത്തരത്തിൽ നമ്മുടെ ടെലിഗീസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക, എല്ലാവരോടും വിളിക്കാൻ പറയുക. മോൾക്ക് സന്തോഷമായില്ലേ? പീസ് റേഡിയോ ഇഷ്ടാണോ? മാഷാല്ലാ. ഏത് പ്രോഗ്രാമാ കേൾക്കാറുള്ളത്? ലൈഫോ? അതിലെന്താ കേൾക്കുക? മാഷാല്ലാ, മാഷാല്ലാ. നമ്മള് പൂമരത്തണല് കേൾക്കുന്നില്ലേ? കേൾക്കണം. എല്ലാ ഞായറാഴ്ചകളിലും ഉള്ള പൂമരത്തണല് കേൾക്കാറില്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ശുക്ര, ഇൻഷാല്ലാ വിളിക്കണം കേട്ടോ. ഓക്കെ, ഇനിയും നമ്മുടെ വീട്ടിലൊക്കെ പറയണം. അതുപോലെ തന്നെ ഉസ്താദിനോട് സമ്മാനം കിട്ടിയ വിവരങ്ങൾ പറയണം. നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇത്തരം പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ. ശുക്രൻ. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: ഇപ്പോൾ വിളിച്ചത് ഷാർജയിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ നുസ ഫാത്തിമയാണ്. നുസ മോൾ, മാഷാല്ലാ, ഏഴ് ജുസുകളോളം ഹിഫുദുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. ഇന്ന് വിളിച്ച കോളുകളിൽ നിന്ന് രണ്ട് പേർ അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, സമ്മാനത്തിന് അർഹരായിട്ടുണ്ട്. ഇൻഷാ അള്ളാ വരുന്ന ദിവസങ്ങളിലുമുള്ള ടെലിക്വിസിൽ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുക, ടെലിക്വിസിലേക്ക് വിളിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: നിങ്ങൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്, അവതരിപ്പിച്ചത് സുബൈർ സലഫി.
3: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൽ കഹഫ് 27 മുതൽ 31 വരെയുള്ള വചനങ്ങളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹ്മൂദ് ഹിജാസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവൻ്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിൻ്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവൻ്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം
1: 41.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറ മുർസലാത്ത് അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സാധാരണ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിലെ 20 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

ഈ ആയത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് വജഅൽന ഫീഹ റവാസിയ ഷാമിഖാതിൻ. ഇവിടെ ഷാമിഖോ ഖോ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഷാമിഖാതിൻ, ഇത് ഷാമിഖാതിൻ എന്നല്ല പറയേണ്ടത്, ഖോ. ഷാമിഖാതിൻ വഅസ്ഖൈനാകും മാ ഫുറാത. ഇവിടെ വഅസ്ഖൈനാകും മാ, സുക്കൂനുള്ള മീമിന് ശേഷം മീമു വന്നാൽ ഇത് ഖാം മുതമാസിലിൻ സുഗീർ. ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇത് ഖാം ചെയ്യണം. വഅസ്ഖൈനാകും മാ ഫുറാത. ഇനി മാ അൻ അവിടെ മദ്ദ് മുത്തസിലുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും അതിനെ നീട്ടണം. പിന്നെ ഫുറാത, ഇവിടെ ഫു റോ റോ അതിനെ കനപ്പിക്കണം. ഫുറോ അല്ലാതെ ഫുറാ അല്ല പറയേണ്ടത്, ഫുറാത. ഇനിയോ തായിനെ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കണം, നേർപ്പിച്ചുകൊണ്ട് തെ ഫുറാത്. ഒരിക്കലും ഫുറാത്ത എന്ന് പറയരുത്, ഫുറാത്ത എന്നാണ് പറയേണ്ടത്.

29-ാമത്തായത്തിൽ ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ത വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, അതുപോലെ സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നാൽ അവിടെ ഇഖ്ഫ ഷഫവി. ഇങ്ങനെയൊക്കെ അവിടെ അവ്യക്തമാക്കിക്കൊണ്ടാണ് മണിക്കേണ്ടത്. മാ കുൻതും ബിഹി തുകദ്ദിബൂൻ.

0: ذِي ثَلَاثِ ശുഅബ്. മുപ്പതാമത്തെ ആയത്തിൽ ശുഅബ്, ശുഅബ് വഖഫ് ചെയ്യുമ്പോൾ ബാഇനെ ഖൽഖല ചെയ്യണം, ശുഅബ്. മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ലാ ളീലി വലാ യുഗ്നി മിനൽ ലഹബ്. ലാ ളീലിൻ, ലാ ളീലിൻ, ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ത്വാഇന് പുള്ളിയിട്ടാൽ വ, ളീലിൻ, ളീലിൻ. ലാ ളീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്, വലാ യുഗ്നി മിനൽ ലഹബ്. ലഹബ് ബാഇനെ ഖൽഖൽ ചെയ്യണം. ഇനി ഇന്നഹ തർമി ബിശററിൻ കൽ ഖസ്ർ. തർമി, ഇന്നഹ തർമി, ഇന്നഹ തർമി ബിശററിൻ, ബിശററിൻ, ശററിൻ അല്ല ബിശററിൻ. ഒന്നാമത്തെ റാ തഫ്ഹീം, കനപ്പിച്ച് തഫ്ഹീം ചെയ്യണം. രണ്ടാമത്തെ റായിനെ തർക്കീക്കാണ് ചെയ്യേണ്ടത്, റിൻ, ബിഷററിൻ അല്ല ബിഷററിൻ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ടത്, കാരണം ഇതൊക്കെ നമുക്ക് എപ്പോഴും വരുന്ന തെറ്റുകളാണ്. ബിഷററിൻ കൽ ഖസ്ർ, അങ്ങനെ ഓതിപ്പോവും. അപ്പോൾ ബിഷററിൻ കൽ ഖസ്ർ, ഖസ്ർ, ഖാഫ്. അതുപോലെ സ്വാദ്, രണ്ടും ഇതുബാഖ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ നടുഭാഗം മേലണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിൽ കൽ ഖസ്ർ.
1: إنها ترمي بشرر كالقصر كأنه جمالة صفر.
0: ഇവിടെ സുഫർ എന്നുള്ള പദത്തിലാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. സുഫർ, ഫ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അവിടെ നമ്മൾ സുഫർ എന്ന് പറയരുത്, സുഫർ, സുഫർ എന്ന് തന്നെ ഉച്ചരിക്കണം. അതോടൊപ്പം സ്വാദാണ്, സീനല്ല, അതും ഓർത്ത് വെക്കേണ്ടതാണ്. സുഫർ,

വൈലു യോമ ഇദില്ലിൽ മുകദ്ദിബീൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ ഇദ്ഗാം നാഖിസ്, വൈലു യോമ, വൈലു യോമ ഇദില്ലിൽ മുകദ്ദിബീൻ. ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് തൻവീനു ശേഷം യാ വരുമ്പോൾ ഇദ്ഗാം നാഖിസ് എന്നാണ് ചെയ്യേണ്ടത്. അധികം ശ്രദ്ധ ചെയ്തുകൊണ്ട് വൈലു യോമ ഇങ്ങനെ പറയരുത്. വൈലു യോമ ഇദില്ലിൽ മുകദ്ദിബീൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ മുർസലാത്തിലെ 27 മുതൽ 34 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ വേറിട്ട് അവതരണം.

0: റേഡിയോ അവതരിപ്പിക്കുന്നു കിഡ്സ് ടൈം. ചെറുപ്പകാലത്തു തന്നെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം നിർവഹിച്ച് ജനഹൃദയങ്ങളെ ആകർഷിക്കുകയും ചെയ്ത ഇളം പ്രായക്കാരായ വിശുദ്ധ ഖുർആൻ ഖാരികളുടെ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ ഡ്രിസ് അൽ ഹാഷ്മിയുടെ ഖുർആൻ പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം ഇതോടെ അവസാനിക്കുന്നു. ഡ്രിസ് അൽ ഹാഷ്മിയുടെ മധുരതരമായ ഖുർആൻ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീം ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിഇകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുന്നതിന് ശ്രോതാക്കൾക്ക് അവസരം. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത് പ്രസിദ്ധ ഖാരി അഹമ്മദ് അൽ അജ്മിയുടെ ശബ്ദമാണ്. പാരായണം നിർവഹിക്കുന്ന സൂറത്തുകൾ സൂറത്തു അൻഫാൽ 70 വചനം മുതൽ അവസാനം വരെയും സൂറത്തു തൗബ മുഴുവനായി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

كفروا يحلونه عاما ويحرمونه عاما ليواطئوا عدة ما حرم الله

تقبل منهم نفقاتهم إلا أنهم كفروا بالله وبرسوله.

يحذر المنافقون أن تنزل عليهم سورة تنبئهم بما في قلوبهم.

فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل لن

0: أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾക്കാനുള്ള അവസരം, ലോകപ്രസിദ്ധ ഖാരിഇകളുടെ വ്യത്യസ്തമായ ശബ്ദത്തിൽ ഇന്നത്തെ തൻസീൽ ഭാഗം സൂറത്തു അൻഫാലിൻ്റെ 70 ആയത്ത് മുതൽ അവസാനം വരെയും സൂറത്തു തൗബ മുഴുവനായും നാം കേട്ടത് പ്രസിദ്ധ ഖാരി അഹമ്മദ് അൽ അജ്മിയുടെ ശബ്ദത്തിലാണ്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: Peace Radio, tuned to reality.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്തു റഅദ് 1 മുതൽ 2 കൂടി വചനങ്ങൾ അർത്ഥസഹിതം വിശദീകരിക്കുന്നു.
3: അധ്യായം 13, സൂറത്തു റഅദ്. ഇടിനാദം. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 43. മക്കയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളിൽ ഒന്നാണിതും. ഈ അക്ഷരങ്ങളെപ്പറ്റി സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിലും മറ്റും മുമ്പ് വിവരിച്ചിരിക്കുന്നു. 13-ാം വചനത്തിൽ ഇടിയെ സംബന്ധിച്ചുള്ള പരാമർശം കാണാം. അതിൽ നിന്നാണ് ഇടി എന്നർത്ഥമായ അർ-റഅദ് എന്ന് ഈ സൂറത്തിനു പേർ വന്നത്. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
3: അലിഫ് ലാം മീം റോ. തിൽക, അവ, ആയാത്ത്, ആയത്തുകളാണ്. അൽ കിതാബി, വേദഗ്രന്ഥത്തിന്റെ. വല്ലദി ഉൻസില ഇലൈക, നിനക്കു ഇറക്കപ്പെട്ടത്. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. അൽ ഹഖ്, യഥാർത്ഥമാണ്. വലാകിന്ന, എങ്കിലും. അക്തറ, അധികവും. അന്നാസി, മനുഷ്യരിൽ. ലാ യുഅ്മിനൂൻ, വിശ്വസിക്കുന്നില്ല.

0: മീം അറോ. ഇവ വേദഗ്രന്ഥത്തിന്റെ ആയത്ത് അഥവാ സൂക്തങ്ങളത്രേ. നിന്റെ റബ്ബിങ്കൽ നിന്നു നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥവുമാകുന്നു. എങ്കിലും മനുഷ്യരിൽ അധിക പേരും അതിൽ വിശ്വസിക്കുന്നില്ല.
1: വചനം രണ്ട്.
0: അല്ലാഹുല്ലദി, അല്ലാഹു യാതൊരുവനാകുന്നു. റഫ, അവൻ ഉയർത്തി. അസ്സമാവാത്തി, ആകാശങ്ങളെ. ബിഗൈരി അഹമ്മദിൻ, ഒരു തൂണും കൂടാതെ, തൂണുകളൊന്നും കൂടാതെ. തറൗനഹ, നിങ്ങൾ കാണുന്ന, നിങ്ങളവയെ കാണുമാറുള്ള. സുമ്മസ്തവ, പിന്നെ അവൻ ആരോഹണം ചെയ്തു. അലൽ അർഷി, അർഷിന്മേൽ, സിംഹാസനത്തിൽ. വസഖറ, അവൻ വിധേയമാക്കുകയും ചെയ്തു, കീഴ്പ്പെടുത്തുകയും ചെയ്തു. അഷംസ, സൂര്യനെ. വൽ ഖമറ, ചന്ദ്രനെയും. കുല്ലുൻ, എല്ലാം. യജ്രി, നടക്കും, സഞ്ചരിക്കുന്നു. ലി അജലിൻ, ഒരവധിയിലേക്ക് വരെ. മുസമ്മ, നിർണയം ചെയ്യപ്പെട്ട. യുദബ്ബിറു, അവൻ നിയന്ത്രിക്കുന്നു. അൽ അമ്ര, കാര്യത്തെ. യുഫസ്സിലു, അവൻ വിശദീകരിക്കുന്നു, വിസ്തരിച്ചുകൊണ്ട്. അൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ, ലക്ഷ്യങ്ങളെ. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി. ആയേക്കാം. ബിലിഖായി, കാണുന്ന, കണ്ടുമുട്ടുന്നതിനെപ്പറ്റി. റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ. തൂഖിനൂൻ, നിങ്ങൾ ഉറപ്പിക്കുക, ഉറപ്പായി വിശ്വസിക്കുക.
2: അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ സുമ്മസ്തവാ അലൽ അർശി വസഖറ.

0: അല്ലാഹുവെത്രെ നിങ്ങൾക്കു കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവൻ. പിന്നെ അവൻ അർശിൽ അഥവാ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാം തന്നെ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ കാര്യം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ആയത്തുകൾ അഥവാ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നു. അതെ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുവാൻ വേണ്ടി.
1: നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയിരിക്കുന്നു. റഫാ സമാവാത്തി ബിഗൈരി അഹമ്മദിൻ തറൗനഹ എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യർക്ക് കാണാവുന്നതല്ലാത്ത ഏതെങ്കിലും തൂൺ ആകാശങ്ങൾക്ക് ഉണ്ടായിരിക്കാമെന്ന് വരുന്നു. അതെ, അള്ളാഹുവിന്റെ മഹത്തായ കഴിവത്രേ അത്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ അതിന് ആകർഷണ ശക്തി എന്ന് പറയപ്പെടുന്നുവെങ്കിലും ആകർഷണ ശക്തിയുടെ യാഥാർത്ഥ്യമെന്തെന്നോ അതെവിടെ നിന്ന് വന്നുവെന്നോ പറയുവാൻ ശാസ്ത്രത്തിന് കഴിവില്ല. അഖിലാണ്ട ലോകങ്ങൾ ഓരോന്നും അതതിൻ്റെ സ്ഥാനം തെറ്റാതെയും ചിന്നിച്ചിതറാതെയും നിലകൊള്ളുന്നതിന് ആകർഷണ ശക്തി എന്നൊരു പേർ നൽകി തൃപ്തിപ്പെടുക മാത്രമാണ് ശാസ്ത്രം വാസ്തവത്തിൽ ചെയ്യുന്നത്. അമദ് അഥവാ തൂണുകൾ എന്നതിൻ്റെ വിശേഷണമായിക്കൊണ്ടാണ് തറൗനഹ നിങ്ങൾ കാണുന്ന എന്ന ക്രിയ നിലകൊള്ളുന്നതെന്ന നിലക്കാണ് മുകളിൽ നാം സ്വീകരിച്ച അർത്ഥവ്യാഖ്യാനം. വ്യാകരണപരമായി നോക്കുമ്പോൾ അത് അതിൻ്റെ വിശേഷണമല്ലാതെ വേറൊരു വാക്യമായും വരാം. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വാക്യത്തിന് യാതൊരു തൂണുകളും കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയവനത്രേ അള്ളാഹു എന്നും തറൗനഹ എന്ന വാക്യത്തിന് നിങ്ങൾ അവയെ അഥവാ ആകാശങ്ങളെ തൂണുകൂടാതെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും അർത്ഥമായിരിക്കും. രണ്ടായാലും ആശയത്തിൽ വ്യത്യാസമില്ലതാനും ഉപരിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാ ഗ്രഹങ്ങളും നക്ഷത്ര ലോകങ്ങളും ഒന്നൊഴിയാതെ അതാതിനു നിശ്ചയിക്കപ്പെട്ട സ്ഥാനവലയങ്ങളിൽ നിന്നും സഞ്ചാരമാർഗങ്ങളിൽ നിന്നും തെറ്റാതെ നിലകൊള്ളുന്നു. ഈ വ്യവസ്ഥയ്ക്ക് അള്ളാഹു ഒരു കാലാവധി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ലോകാവസാന ഘട്ടം വരുമ്പോൾ ഈ വ്യവസ്ഥ മാറി മറ്റൊരു വ്യവസ്ഥ നടപ്പിൽ വരുന്നു. എല്ലാം ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ സഞ്ചരിക്കുന്നുവെന്ന് പറഞ്ഞത് ഇതിനെപ്പറ്റിയാകുന്നു. അള്ളാഹു അർശിൽ ആരോഹണം ചെയ്തു, ഇസ്തവ അലിൽ അർഷ് എന്ന് പറഞ്ഞതിനെപ്പറ്റി സൂറത്തിൽ ആറാഫിലെ 54-ാമത്തെ ആയത്തിലും സൂറത്ത് യൂനിസിലെ 3-ാമത്തെ ആയത്തിലും സൂറത്ത് സജദയിലെ 4-ാമത്തെ ആയത്തിലും സൂറത്ത് ഹദീദിലെ 4-ാമത്തെ ആയത്ത് മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇവിടെയും ഓർക്കുക. അള്ളാഹുവിൻ്റെ സിംഹാസനാരോഹണത്തെ സംബന്ധിച്ച് അതെങ്ങനെയാണെന്ന് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും ചെറുതും വലുതുമായ അഖിലാണ്ട കാര്യങ്ങളെല്ലാം അവൻ്റെ അധികാരത്തിലും നിയന്ത്രണത്തിലും മാത്രമാണ് നടക്കുന്നതെന്ന തത്വമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാകുകയും ചെയ്യുന്നു. ഈ വചനത്തിലും തുടർന്നുള്ള വചനങ്ങളിലുമായി വിവരിക്കപ്പെടുന്ന നിത്യസത്യങ്ങളായ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരാകുന്ന നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് മരണാനന്തരം നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നും നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം കൂടിയുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കി ഉറപ്പിക്കാൻ വേണ്ടിയാകുന്നുവെന്നത്രേ അവസാനത്തെ വാക്യം ഓർമ്മിപ്പിക്കുന്നത്.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം പഠിച്ച സൂറത്ത് സൂറത്തു റഅദിലെ 1-2 വചനങ്ങൾ.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി.

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തു ശംസ്, സൂറത്തുൽ ബലദ് എന്നീ അധ്യായങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തു ശംസ് നമുക്ക് ഓതാം.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ

അപ്പോൾ സൂറത്തു ഷംസ് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്തിലെ നിയമങ്ങൾ നോക്കാം. സൂറത്തുൽ ബലദാണ്, 20 ആയത്തുകളുണ്ട്. നോക്കാം, ലാ ഉഖ്സിമു മദ്ദുണ്ട്, ലാ ഉഖ്സിമു മദ്ദ് മുൻഫസിൽ, പിന്നെ ബലദ് ഒന്ന് അമർത്തി ഉച്ചരിക്കുക, പിന്നെ വ അൻത, ഇങ്ങനെ വ അൻത, ആ പിന്നെ ഹില്ലുംബി, ആ ഇക്കലാബാണ്, തൻവീന് ശേഷം ബാ. അപ്പോ അല്ലം യറഹു, അല്ലം യറ, അല്ലം നേരത്തെ പറഞ്ഞ പോലെ ഇദ്ഗാം ബിലാഗുന്ന, ലം യറഹു ഇൽഹാറ്, പിന്നെ റഹു ചെറിയൊരു മദ്ദ്, അലം നജ്അൽ ലഹു രണ്ട് ലാം ഒന്നിച്ചൊന്നുകൊണ്ട് അത് ഒരു മുശദ്ദദായ ലാം ഇരട്ടിപ്പിച്ച് ഉച്ചരിക്കുക. വലിസാനവ ആ ഇദ്ഗാം ബിഗുന്ന وهديناه النجدين فلا اقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي رند إطعام في إخفاء يوم ذي أبدا إخفاء أبدا رند إطعام

0: പിന്നെ യതീമൻ ദ അതുപോലെ തന്നെ ഔ മിസ്കീനൻ ദ അതേ സാധനം തന്നെ
1: ഔ മിസ്കീനൻ ദ ഔ മിസ്കീനൻ ദ
0: ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك مد أولئك مد والذين كفروا بآياتنا هم أصحاب هم أصحاب المشأمة عليهم نار مؤصدة
1: عليهم نار
0: അവിടെ മീമോ ഒന്നും വേണ്ട അലൈഹിം നാർ ഇൽഹാർ അലൈഹിം നാറുൻ അടുത്ത എപ്പിസോഡിൽ ഇത് നമുക്ക് ഓതാം. വാഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിച്ചത് സൂറത്തു ശംസ്, സൂറത്തുൽ ബലദ്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 57 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ കേട്ടുകഴിഞ്ഞത്. ഇന്ന് 58, 59 ആയത്തുകളാണ് പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വഇദ് ഖുൽനദ്ഖുലു വഇദ് ഖുൽനദ്ഖുലു ഖാഫ് ഖ ഈ അക്ഷരങ്ങളുടെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാദിഹിൽ ഖറിയ ഹാദിഹിൽ ഖറിയത ഇവിടെ ചില ആളുകളെങ്കിലും ഖറിയത ഖറിയത റായിനെ തർഖീഖ് ചെയ്യരുത്, ഖറിയത അല്ല ഖറിയത. ഫകുലു മിൻഹ ഹൈസു ഷിഅ്തും ഹൈസു ഹൈസു അല്ല ഹ ഥ ഹൈസു ഹ തൊണ്ടയുടെ മധ്യഭാഗം, അതുപോലെ ഥൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം, സീന് ആവരുത്. ഹൈസു ഷിഅ്തും ഷിഅ്തും ഷിഅ്തും അല്ല ഷിഅ്തും അല്ല ഷിഅ്തും. റഗദ റഗദ ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം, റഗ റഅദ അല്ല റഗദ. റഗദൻ വദ്ഖുലു തൻവീന് ശേഷം വ വന്നാൽ ഇദ്ഗാം ബിഗുന്ന റഗദൻ വ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, തൻവീനിനെ വയിലേക്ക് ഇദ്ഗാം ചെയ്യണം. റഗദൻ വദ്ഖുലുൽ വദ് ദാലിനെ ഖൽഖല ചെയ്യണം. വദ്ഖുലുൽ വദ്ഖുലുൽ ബാബ സുജ്ജദ നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിന് ഖദർ നിർത്ത കൂട്ടി ഒതുക്കുമ്പോൾ സുജ്ജദൻ വഖൂലു തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുജ്ജദൻ വഖൂലു വഖൂലു ഹിത്തത്തുൻ ഹിത്ത തൊണ്ടയുടെ മധ്യഭാഗം ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് ഹിത്ത ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും. ഇവിടെ ഹിത്തത്തുൻ തൻവീന് ശേഷം നൂനാണ്, തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും നഗ്ഫിർ ലക്കും അല്ല നഗ് ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം. അതുപോലെ തന്നെ നഗ്ഫിർ റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. നഗ്ഫിർ അല്ല നഗ്ഫിർ ലക്കും ഖതായാക്കും ഖതത. നേരത്തെ പറഞ്ഞതുപോലെ ത മഖ്റജ് കൃത്യമാക്കണം. ഖതായാക്കും വസനസീദുൽ മുഹ്സിൻ ഖതായാക്കും വ സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് വേണം വ ഉച്ചരിക്കാൻ. ഖതായാക്കും വസനസീദുൽ വസനസീദുൽ മുഹ്സിനീൻ മുഹ് തൊണ്ടയുടെ മധ്യഭാഗം ഹ മുഹ്സിനീൻ അല്ല മുഹ് മുഹ്സിനീൻ. ഇനി അടുത്ത ആയത്ത് فبدل الذين ظلموا فبدل الذين الذين അല്ല ذാലാണ്, ذാല് അത്തിക ക്ലാസ്സുകളിലും പ്രത്യേകം പറയാറുണ്ട്, ذാലും സാ ഒക്കെ. فبدل الذين ظلموا ظ ظ ظلموا ظلموا الا ظ فبدل الذين ظلموا قولا قولا غيرا قولا കൗലൻ അല്ല ഖാഫ്, തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണത് അതിൻ്റെ മഖ്റജ്. കൗലൻ തൻവീന് ശേഷം ഗ ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കണം. കൗലൻ ഗൈറല്ലദീ ഗൈറല്ലദീ ഖീല ലഹും ഖീ ഖീല ലഹും ഫഅൻസൽന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. فأنزلنا على الذين ظلموا على الذين على الذين ظلموا ظلموا ظلموا ألا ضاد هبيل ترانا استعلاء نكشر مانا نابين دا مدى باقا مناك لك ويرنا نلكنا ضا ضا ظلموا رجزا رج جي من قلقل شينا شريكم هذا كلكنا رج രിജിസമ്മിന തൻവീന് ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. രിജിസമ്മിനസ്സമാ ഇനി മിനസ്സമാഇ സമാ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിനസ്സമാഇ بما كانوا يفسقون يفسقون يفسقون ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അള്ളാഹ് ഈ രണ്ടായത്തൊന്നുകൂടെ ഓതാം.
وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ

0: സൂറത്തുൽ ബഖറയിലെ 58-59 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. തജ്വീദ് നിയമങ്ങളനുസരിച്ചും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

0: ബിഗൈരി ഇൽം ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമദ്-ളാലിമീൻ.
1: അതുപോലെ 11-ാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ ആലിമ്രാൻ 104 മുതൽ 109 വരെയുള്ള വചനങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് തമീം അൽ റമി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം പ്രശസ്ത ഖുർആൻകാരി മിഷാരി റാഷിദ് അൽഫാസി

0: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തൻസീലിലൂടെ ബഹുമാന്യ കാര്യവും കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദ് അൽ കബീറിലെ ഇമാമുമായ മിഷാരി റാഷിദ് അൽഫാസി നമുക്ക് പകർന്നു നൽകിയത്.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലുഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ.
4: വചനം 3.
5: വഹുവല്ലദി, അവൻ യാതൊരുവനുമത്രേ, അവൻ തന്നെ യാതൊരുവൻ. മദ്ദൽ അർദ്ദ, അവൻ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തി അയച്ചുവിട്ടു. വജഅല ഫീഹ, അതിൽ ആക്കുകയും ഉണ്ടാക്കുകയും. റവാസിയ, ഉറച്ചു നിൽക്കുന്ന നങ്കൂരമിട്ടു നിൽക്കുന്നവയെ, മലകളെ. വ അൻഹാറൻ, നദികളെയും പുഴകളെയും. വമിങ്കുല്ലി, എല്ലാറ്റിൽ നിന്നും. അസ്തമറാത്തി, ഫലവർഗങ്ങളിലെ. ജഅല ഫീഹ, അതിലവൻ ആക്കിയിരിക്കുന്നു ഉണ്ടാക്കിയിരിക്കുന്നു. സൗജൈനി, രണ്ടു ഇണകളെ. ഇത്നൈനി, രണ്ടു വീതം. ഈ രണ്ട്. യുഗ്ഷി, അവൻ മൂടിയിടുന്നു. അല്ലൈല, രാത്രിയെ. അന്നഹാറ, പകലിന്. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യതഫക്കറൂൻ, ചിന്തിക്കുന്ന ഉറ്റാലോചിക്കുന്ന.

0: അവനത്രേ ഭൂമിയെ വിശാലപ്പെടുത്തുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന മലകളെയും നദികളെയും ഉണ്ടാക്കുകയും ചെയ്തവനും എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും തന്നെ അതിൽ അവൻ ഈ രണ്ടു ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രാത്രിയെ അവൻ പകലിനു മൂടിയിടുന്നു. നിശ്ചയമായും അതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വചനം 4.
2: വഫിൽ അർദി, ഭൂമിയിലുമുണ്ട്. ഇതഉൻ, പല ഖണ്ഡങ്ങൾ, തുണ്ടങ്ങൾ, ഭാഗങ്ങൾ, മുറികൾ. മുതജാവിറാതുൻ, അന്യോന്യം അടുത്തു ചേർന്നു നിൽക്കുന്ന, അന്യോന്യം അയൽപ്പക്കത്തായുള്ള. വജന്നാതുൻ, തോട്ടങ്ങളും തോപ്പുകളും. മിൻ അഅ്നാബിൻ, മുന്തിരികളാലുള്ള. വസർഉൻ, കൃഷിയും കൃഷികളും. വനഖീലുൻ, ഈന്തപ്പനയും ഈത്തപ്പനകളും. സിൻവാനുൻ, ഇണച്ചമുള്ള. വഗൈറു സിൻവാനിൻ, ഇണച്ചമില്ലാത്തവയും. യുസ്ഖാ, അതു നനയ്ക്കപ്പെടുന്നു. ബിമാഇൻ വാഹിദിൻ, ഒരേ വെള്ളം കൊണ്ട്. വനുഫദ്ദലു, നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു, മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ബഅദഹ, അവയിൽ ചിലതിനെ. അലാ ബഅദിൻ, ചിലതിനേക്കാൾ. ഫിൽ ഉക്കുലി, തീറ്റയിൽ തീനിയിൽ കനിയിൽ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാതിൻ, പല ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലഖൗമിൻ, ജനങ്ങൾക്ക്. യഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന, ഗ്രഹിക്കുന്ന.

0: ഭൂമിയിൽ തന്നെ പരസ്പരം സമീപത്തു നിലകൊള്ളുന്ന പലതരം ഖണ്ഡങ്ങളും മുന്തിരികളുടേതായ പലതരം തോട്ടങ്ങളും കൃഷികളുമുണ്ട്. ഇണച്ചമുള്ളവയും ഇണച്ചമുള്ളതല്ലാത്തതുമായ ഈത്തപ്പനകളും ഉണ്ട്. ഒരേ വെള്ളം കൊണ്ട് അതിനു നനയ്ക്കപ്പെടുന്നു. എന്നിട്ടും അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ തീറ്റയിൽ നാം ശ്രേഷ്ഠമാക്കുന്നു. നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
1: ഉപരി ആകാശങ്ങളെ തൂണുകൂടാതെ ഉയർത്തി വ്യവസ്ഥപ്പെടുത്തി വെച്ചതിനെ ഓർമ്മിപ്പിച്ച ശേഷം ഭൂമിയിൽ മനുഷ്യൻ നിത്യേനെ കണ്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭൂമിയെ പരത്തി വിശാലമാക്കിയത്. ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണെങ്കിലും കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരപ്പും നിരപ്പുമാകുന്നു. അതിലെ നിവാസികൾക്കും അത് വിശാലമാകുന്നു. ആളെണ്ണി ഭൂപരിധി നിശ്ചയിക്കുകയോ തലയെണ്ണി മനുഷ്യപരിധി നിർണയിക്കുകയോ വേണമെന്ന് വല്ലവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയുടെ വലുപ്പക്കുറവ് കൊണ്ടോ അതിൻ്റെ സൃഷ്ടാവിൻ്റെ പോരായ്മ കൊണ്ടോ അല്ല. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ അക്രമപരമായ അതിരുവിരമ്പുകളുടെയും ഉടസായ നിയമപരിധികളുടെയും ഫലമാണത്. അതെ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലും മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു വെച്ചത് നിമിത്തം കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. സൂറത്തുർ റോം 41. രണ്ട്, ഭൂമിക്ക് ഇളക്കവും ചരിവും ബാധിക്കാതെ ഉറച്ചു നിൽക്കുമാറ് അതിൻ്റെ ഘനം ശരിപ്പെടുത്തി നിർത്തുന്നതിന് വമ്പിച്ച മലകളെ സ്ഥാപിച്ചത്. മൂന്ന്, ദൂരദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും കരയിൽ ഒതുങ്ങാതെ വരുന്ന വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്ന നദികളെ ഏർപ്പെടുത്തിയത്. നാല്, വിവിധ തരം ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാത്തിലും ഈരണ്ട് വീതം ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തത്. നാടൻ, കാടൻ, വലുത്, ചെറുത്, വെള്ള, ചുവപ്പ്, മധുരം, പുളി, മുന്തിയത്, താണത്, ആൺവർഗം, പെൺവർഗം എന്നിത്യാദി ഏതെങ്കിലും ഈ രണ്ട് വകുപ്പുകളില്ലാത്ത ഫലവർഗ്ഗങ്ങൾ കാണപ്പെടുകയില്ല. സസ്യങ്ങളടക്കം എല്ലാ വസ്തുക്കളിലും രണ്ടു ഇണകൾ ഉണ്ടെന്ന ഈ തത്വത്തെ ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു. ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതാണ് ഇതും വ്യക്തമാക്കുന്നത്. അഞ്ച്, പകൽ മുഴുവനും വിവിധ ജോലിത്തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജനകോടികൾക്ക് വിശ്രമാർത്ഥം രാത്രിയെക്കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നത്. ആറ്, അടുത്തടുത്തും തൊട്ടുതൊട്ടും സ്ഥിതി ചെയ്യുന്നതും അതോടുകൂടി വ്യത്യസ്ത സ്വഭാവങ്ങളോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏർപ്പെടുത്തിയത്. മരുഭൂമി, വനഭൂമി, കൃഷിനിലം, തരിശുനിലം, ഉൽപ്പാദനയോഗ്യം, ഉൽപ്പാദനയോഗ്യമല്ലാത്തത്, മണൽപ്രദേശം, ചളിപ്രദേശം എന്നിങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ടാണല്ലോ ഭൂപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏഴ്, പല ജാതികളും ഇനങ്ങളുമുള്ള മുന്തിരിത്തോട്ടങ്ങളും ഈന്തത്തോട്ടങ്ങളും പോലെയുള്ളവ ഉണ്ടാക്കിയത്. എട്ട്, ഈത്തപ്പനകളിൽ തന്നെ ഒരേ മുരടിൽ നിന്ന് ഇണച്ചവും ചിനപ്പും പൊട്ടി ഒന്നിലധികം ശാഖകൾ ഉള്ളതും ഒറ്റത്തടി മാത്രമുള്ളതും എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്തിയത്. അറബികൾക്ക് സുപരിചിതമായതെന്ന നിലക്ക് ഈന്തപ്പനയിലുള്ള ഈ വ്യത്യാസം മാത്രമേ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളൂവെങ്കിലും നമ്മുടെ നാടുകളിലുള്ള പപ്പായ, ഈന്ത് മുതലായ ചില പനവർഗ്ഗങ്ങളിലും ചുരുക്കമെങ്കിലും ചിലപ്പോൾ തെങ്ങ്, കമുങ്ങ് എന്നിവയിലും കാണാവുന്നതാണിത്. ഒൻപത്, എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ടു തന്നെയാണ് നനവ് ലഭിക്കുന്നതെങ്കിലും എല്ലാം ഒരേ വിധത്തിലായിരിക്കാതെ മേൽപ്പറഞ്ഞ പ്രകാരം പലതരത്തിലായി വളരുന്നത്. പത്ത്, ഓരോന്നിന്നും ലഭിക്കുന്ന ഭോജ്യവസ്തുക്കളെ ഒരേ തരം ഗുണങ്ങളോട് കൂടിയാക്കാതെ ചിലതിന് ചിലതിനേക്കാൾ മെച്ചവും ഗുണവും നൽകിയത്. സ്വാദിലും ഗുണത്തിലും പോഷകത്തിലും രുചിയിലുമെല്ലാം തന്നെ ഓരോന്നും മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇങ്ങനെ നിത്യേന മനുഷ്യൻ കണ്ടറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയാകുന്ന സൃഷ്ടാവിനെ ഓർമ്മിപ്പിക്കുവാനും അവൻ്റെ കഴിവും മഹത്വവും മനസ്സിലാക്കുവാനും ധാരാളം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ഇതെല്ലാം അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിൻ്റെ വ്യവസ്ഥ കൊണ്ടല്ലാതെ സ്വയം അങ്ങ് സംഭവിക്കുന്നതാണെന്ന് വല്ലവരും കരുതുമോ? കരുതുന്നുവെങ്കിൽ അവർ വിഡ്ഢികളല്ലെങ്കിൽ വക്രബുദ്ധികളായിരിക്കുമെന്ന് തീർത്തു പറയാം. ഇതെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചു നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അഥവാ അള്ളാഹുവിന് മരണശേഷം മനുഷ്യന് മറ്റൊരു ജീവിതം നൽകുവാൻ കഴിയുകയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നതും കടുത്ത വിഡ്ഢിത്തമെത്രേ. അതാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
2: വചനം അഞ്ച്.
0: നീ ആശ്ചര്യപ്പെടുന്ന പക്ഷം, അത്ഭുതപ്പെടുന്നുവെങ്കിൽ, എന്നാൽ അത്ഭുതമാണ്. അവരുടെ വാക്ക് പറയൽ, ഞങ്ങൾ ആയിട്ടാണോ, ആയിരിക്കുമ്പോഴോ, തുറോബൻ മണ്ണ്, അഇന്ന ഞങ്ങളോ, ലഫി ഖൽഖിൻ ഒരു സൃഷ്ടിപ്പിൽ ആകുന്നത്, ജദീദിൻ പുതുതായ, ഉലായിക അക്കൂട്ടർ, അല്ലദീന കഫറു അവിശ്വസിച്ചവരാകുന്നു, ബിറബ്ബിഹിം തങ്ങളുടെ റബ്ബിൽ, വ ഉലായിക അക്കൂട്ടർ അവരാകട്ടെ, അൽ അഗ്ലാലു വിലങ്ങുകൾ, ഉരുക്കുകൾ ആമങ്ങൾ, ഫി അഅനാഖിഹിം അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും, വ ഉലായിക അക്കൂട്ടർ, അസ്ഹാബുന്നാർ നരകത്തിന്റെ ആൾക്കാരാകുന്നു, ഹും ഫീഹ അവർ അതിൽ, ഖാലിദൂൻ നിത്യവാസികളാണ്.

0: നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അത്ഭുതമെത്രേ അവരുടെ വാക്ക്. ഞങ്ങൾ മണ്ണായിട്ടാണോ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നത്? അഥവാ ഈ വാക്കിനെപ്പറ്റിയാണ് നീ അത്ഭുതപ്പെടേണ്ടത്. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അക്കൂട്ടരാകട്ടെ വിലങ്ങുകൾ അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരുമാകുന്നു. അവരതിൽ നിത്യവാസികളുമായിരിക്കും.
1: മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ അവർ ചോദിക്കുന്നു. വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ. ഇപ്പോൾ അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. കഴുത്തിൽ വിലങ്ങുകളുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവമെന്ന നിലക്കാണ് മിക്ക വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിക്കുന്നത്. പരമ്പരാഗതമായ അന്ധവിശ്വാസങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ്. അഥവാ അതുനിമിത്തമാണവർ വിശ്വസിക്കാത്തത് എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിലെ അധ്യായം 13, സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ.

وما أرسلنا من رسول إلا ليطاع بإذن الله

0: وكفى بالله عليما.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ഇതോടുകൂടി ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: Peace Radio. Tune to reality.
5: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
7: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق اذا رمت
6: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. മനസ്സിൽ സന്തോഷത്തിന്റെ തെന്നലായി സമാശ്വാസം വർഷിക്കുന്ന ഖുർആൻ വചനങ്ങളുടെ സന്ദേശവുമായി ഹൃദയവസന്തം പരിപാടിയിൽ ഇന്ന് സൂറത്ത് യാസിനിലെ ഏതാനും ഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഉസല്ലി വ ഉസല്ലിമു അലാ നബിയന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ്

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സൂറത്ത് യാസീനിലെ 55-56 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏറ്റവും അവസാനം തൊട്ടു മുമ്പുള്ള രണ്ട് ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. കഴിഞ്ഞ ഇതേ ദിവസത്തെ ഇതേ പ്രോഗ്രാമിൽ ആ ഭാഗം ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. ലോകാവസാനത്തെ സംബന്ധിച്ച് അഥവാ ഒരു ഘോരശബ്ദത്തോടുകൂടി ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കുകയും മുഴുവൻ സൃഷ്ടികളും മരിച്ചു മണ്ണടഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു ഘോരശബ്ദമുണ്ടാകുമ്പോൾ അഥവാ കാഹളത്തിലൂതപ്പെടാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇസ്രാഫീൽ എന്ന മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കൽ കൂടി പുനർജീവിപ്പിച്ച് ആ ഇസ്രാഫീലിനോട് സൂറിൽ ഊതാൻ ആവശ്യപ്പെട്ട് ആ ഊത്ത് സംഭവിക്കുന്നതോടെ വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം മൻസുലൂൻ, എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് റബ്ബിലേക്ക് ധൃതി പിടിച്ചു പോകുന്ന മം ബഅസനാ മിം മർഖദിനാ ഹാദാ ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ആരാണ് ഞങ്ങളെ ഞങ്ങളുടെ കബറിടങ്ങളിൽ നിന്ന് പുനർജീവിപ്പിച്ചത് എന്ന ചോദ്യത്തോടുകൂടി അള്ളാഹു അന്ന് പറഞ്ഞ കരാർ ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു, പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചത് സത്യമായിരുന്നു എന്ന വാക്കുകളോടുകൂടി പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്ന രംഗമാണ് ആ ആയത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചത്. ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും. ഫഇദാഹും ജമീഉൽ ലദൈന മുഹ്ളറൂൻ, ആ സന്ദർഭത്തിൽ എല്ലാവരും നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടും. അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യരാശിയെ മുഴുവൻ അള്ളാഹു കൊണ്ടുവരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. യജ്മഉ അല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന അലാ സുഈദിൻ വാഹിദിൻ, ഒരു ഭൂപ്രദേശത്ത് ഒരു മണ്ണിൽ എല്ലാ മനുഷ്യരെയും അതിൽ അവ്വലും ആഖിറും ഉണ്ടാകും. ആദം നബിയും ലോകാവസാനത്തിനു മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ചു വീണ അവസാനത്തെ മനുഷ്യനും അതിനകത്തുണ്ടാകും. അതിനെ സംബന്ധിച്ചാണ് ആ ആയത്തുകളെല്ലാം സൂചിപ്പിച്ചത്. 54-ാമത്തെ ആയത്തിൽ ഫല്യൗമ ലാ തുള്ളമു നഫ്സുൻ ശൈആ, ഒരാളോടും അനീതി കാണിക്കുകയില്ല, ഒരാളും അക്രമിക്കപ്പെടുകയില്ല, എല്ലാവർക്കും അവരവർ ചെയ്തതിൻ്റെ പ്രതിഫലം നൽകപ്പെടും എന്ന വാചകമാണ് ഏറ്റവും അവസാനം നമ്മൾ വിശദീകരിച്ചത്. തൊട്ടടുത്ത ആയത്തുകളിൽ ഒരു പ്രതിഫലത്തെ സംബന്ധിച്ചാണ്. പ്രതിഫലം നൽകപ്പെടുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രണ്ട് തരത്തിലുള്ള പ്രതിഫലങ്ങളുണ്ടാകും. രണ്ടിലും പെടാത്ത ഒരു വിഭാഗവും തുടക്കത്തിലുണ്ടാകും. ഒന്ന്, നന്മയുടെ ആളുകൾ, അവർക്കുള്ളത് സ്വർഗമാണ്. രണ്ടാമത്തേത് തിന്മയുടെ ആളുകൾ, അവർക്കുള്ളത് നരകമാണ്. ഇവിടെ സ്വർഗത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചുകൊണ്ടാണ്, പറഞ്ഞുകൊണ്ടാണ് പ്രതിഫലത്തിൻ്റെ പ്രവർത്തനങ്ങളെ, പ്രതിഫലം നൽകപ്പെടുന്നതിനെ സംബന്ധിച്ച്, മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് ഇനിയുള്ള ആയത്തുകളിൽ വിശദീകരിച്ചു തുടങ്ങുന്നത്. ഖുർആനിൻ്റെ പതിവ് ശൈലി പോലെ അതിനുശേഷം നരകക്കാരെ സംബന്ധിച്ചും വിശദീകരിക്കുന്നുണ്ട്. സ്വർഗക്കാരെ സംബന്ധിച്ച് രണ്ട് ചെറിയ ആയത്തുകളിലൂടെ എന്താണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാരായണ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ശ്രോതാക്കൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ഇന്ന അസ്ഹാബൽ ജന്നതി, ഇന്ന അസ്ഹാബൽ ജന്നതി,
പാരായണ നിയമത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളിൽപ്പെട്ട ഒന്നാണ് ശദ്ദുള്ള നൂനുകളെ മണിച്ചുകൊണ്ടോതണം, ശദ്ദുള്ള മീമുകളെ മണിച്ചുകൊണ്ടോതണം. ന ഇന അല്ലല്ലോ, ഇന്നയാണ്. ഇന്ന എന്നത് മണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഓതുക?

0: ആ രൂപത്തിലാണ് അത് പാരായണം ചെയ്യേണ്ടത്. തൊട്ടടുത്ത ആയത്തിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയുണ്ട്. അതെന്താ? ഹും വ അസ്വാജുഹും. ഹും വ അസ്വാജുഹും. ഹും എന്നതിൽ ഹ മീം ഈ രണ്ടക്ഷരങ്ങളാണുള്ളത്. മീമിൻ്റെ ഉച്ചാരണം, സുക്കൂനുള്ള മീമിൻ്റെ ഉച്ചാരണം ഖുർആനിലെ മഹാഭൂരിഭാഗ സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത് ഇൽഹാറ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്, വളരെ കുറഞ്ഞ സമയങ്ങളിലാണ്. അതല്ലാത്ത ഒരു രീതി വരുന്നത് ഇൻഷാല്ലാ സന്ദർഭോചിതമായി നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. ഇൽഹാറ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമാക്കി ഉച്ചരിക്കണം. മീമ് വ്യക്തമാക്കി ഉച്ചരിക്കാൻ നമ്മളെന്തു ചെയ്യണം? മീമ് വ്യക്തമായി ഉച്ചരിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? മീമ് പല സന്ദർഭങ്ങളിലും വ്യക്തമാക്കി ഉച്ചരിക്കാതെ പോയാൽ ആശയം തന്നെ മാറിപ്പോകും, അർത്ഥം തന്നെ മാറിപ്പോകും. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യത്തിന് വിപരീതമായ ആശയങ്ങളിലേക്ക് വരെ അത് വഴിതിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത്ര അപകടകരമായ കാര്യമാണത്. ഇപ്പോൾ സാധാരണ നമ്മുടെ ദിവസ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമസ്കാരത്തിൽ ഓതേണ്ടുന്ന സൂറ അൽ ഫാത്തിഹ. ഒരു വിശ്വാസി ഉറപ്പായും 17 തവണ സാധാരണഗതിയിൽ പാരായണം ചെയ്യണം. അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അലൈഹിം എന്ന് പറയുന്നിടത്ത് സുക്കൂനുള്ള മീമാണ്. അലൈഹിം എന്നതിൽ അവസാന അക്ഷരം ഏതാണ്? സുക്കൂനുള്ള മീമാണ്. സുക്കൂനുള്ള മീമിൻ്റെ ഉച്ചാരണം രണ്ട് ചുണ്ടും പൂട്ടുക എന്നതാണ്. രണ്ട് ചുണ്ടും പരസ്പരം ബന്ധപ്പെടുക, ടച്ച് ചെയ്യുക, അപ്പോഴാണൊരു മീം ഉണ്ടാകുന്നത്. രണ്ട് ചുണ്ടുകളാണ് മീമിൻ്റെ മഹ്റജ്, ഉച്ചാരണ സ്ഥലം. രണ്ട് ചുണ്ടുകളും പരസ്പരം കൂട്ടിമുട്ടാതെ പോകുമ്പോൾ മീം ഉണ്ടാകുന്നില്ല. മീം എവിടെ നിന്നുണ്ടാകണം? രണ്ട് ചുണ്ടുകളിൽ നിന്നുണ്ടാകണം. മ എന്ന് ഒന്ന് പറഞ്ഞു നോക്കിയാലറിയാം. ഒന്ന് പറഞ്ഞു നോക്കൂ. മ എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടുകളും പരസ്പരം തട്ടുന്നു. അലൈഹിം വറദ്ദാലീൻ എന്ന് പറയുമ്പോൾ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വറദ്ദാലീൻ എന്നോതിപ്പോകുമ്പോൾ അലൈഹിം എന്നിടത്ത് രണ്ട് ചുണ്ടുകൾ കൂട്ടിമുട്ടുന്നുണ്ടോ എങ്കിൽ നമ്മുടെ പാരായണം ശരിയാണ്. അലൈഹിം വറദ്ദാലീൻ എന്ന് പറയുന്നിടത്ത് നമ്മുടെ രണ്ട് ചുണ്ടുകൾ കൂട്ടിമുട്ടാതെ പോകുന്നുണ്ടോ എങ്കിൽ പാരായണം തെറ്റാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അലൈഹിം വ എന്നു പറയുന്നിടത്ത് അവിടെ മിക്ക ആളുകളും ആ ഉച്ചാരണം അലൈഹിം വ എന്ന് പറയുമ്പോൾ താഴത്തെ ചുണ്ടും മുകൾ നിരയിലെ പല്ലും, മുകളിലെ പല്ലും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ഭാഗം ഉച്ചരിക്കാറുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഒന്ന് ഓതി നോക്കിയാൽ അത് വളരെ വ്യക്തമാകും. അലൈഹിം വ, താഴത്തെ ചുണ്ടും മുകളിലെ പല്ലും പരസ്പരം കൂട്ടിമുട്ടിയാണ് ആ പാരായണം നടക്കുന്നത് എങ്കിൽ ആ ഓത്ത് ശരിയല്ല, അവിടെ മീമിൻ്റെ ഉച്ചാരണം നടക്കുന്നില്ല. മറിച്ച് ചുണ്ട് പല്ലിൽ, താഴെ ചുണ്ട് മുകളിലെ പല്ലിൽ തട്ടാതെ തന്നെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. അലൈഹിം എന്ന് പറയുമ്പോൾ ചുണ്ട് പരസ്പരം ടച്ച് ചെയ്യുന്നു, പൂട്ടുന്നു. അലൈഹിം. പിന്നീട് വ എന്ന് ചുണ്ടുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നു. വാവിൻ്റെ ഉച്ചാരണവും ഉണ്ടാകുന്നത് ചുണ്ടിൽ നിന്നാണ്. ഞാൻ സാങ്കേതികത്വങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പ്രശ്നങ്ങൾ സങ്കീർണ അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നില്ല. ലളിതമായൊരു കാര്യം ശ്രദ്ധിക്കുക. മീം ഉച്ചരിക്കുമ്പോൾ ചുണ്ടു പൂട്ടണം, ചുണ്ടുകൾ പരസ്പരം തട്ടണം, ടച്ച് ചെയ്യണം. അലൈഹിം വലദ്ദാലീൻ, അതാണ് രീതി. ഇവിടെയും അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഹും വ അസ്വാജുഹും. ഹും എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടുകൾ ടച്ച് ചെയ്യണം, രണ്ട് ചുണ്ടുകൾ പരസ്പരം തട്ടണം. ഹും ചുണ്ട് പൂട്ടണം. പിന്നീട് വാ എന്ന് പറഞ്ഞ് വായ തുറക്കുമ്പോൾ രണ്ട് ചുണ്ടുകൾ ഉപയോഗിച്ച്, ചുണ്ടും പല്ലും ഉപയോഗിച്ചല്ല, വാ എന്ന് പറഞ്ഞ് അടുത്ത അക്ഷരം ഉച്ചരിക്കണം. ഇതിത്രയധികം സമയമെടുത്ത് വിശദീകരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ മീമില്ലാതെ പോകും. ഹും വ അസ്വാജുഹും എന്ന് പറയുന്നിടത്ത് മീമില്ലാണ്ട് പോകും. ഒരു ഹർഫിനെ നമ്മൾ വിഴുങ്ങിക്കളയുകയാണ് ചെയ്യുന്നത്. അലൈഹിം വ എന്നൊക്കെ പറയുന്നിടത്ത് അതിൻ്റെ ആശയം തന്നെ മാറിപ്പോകുന്നു. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹും വ അസ്വാജുഹും, ഹും വ അസ്വാജുഹും, അത് ഒന്ന് നന്നായി ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള കാര്യങ്ങളാണ്. പാരായണ രംഗത്ത് നന്നായി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ഒന്ന് നോക്കൂ സുഹൃത്തുക്കളെ, ഇന്ന അസ്ഹാബൽ ജന്ന, നമുക്കറിയാവുന്ന വാക്കുകളാണ് അതിലെ മിക്കതും. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അസ്ഹാബ് സ്വഹാബി എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും, സ്വാഹിബ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. അസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ആളുകൾ. സ്വാഹിബ് എന്നുള്ള വാക്കിന് കൂട്ടുകാരൻ, ഉടമ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ആളുകൾ. അസ്ഹാബുൽ കഹഫ് നമ്മൾ പറയാറുണ്ട്, ഗുഹാവാസികൾ. ഏതൊരു വസ്തുക്കിലേക്കും അസ്ഹാബ് എന്ന് ചേർത്തു പറഞ്ഞാൽ അതുമായി ബന്ധപ്പെടുത്തിയാണ് അർത്ഥം പറയുക. അതിൻ്റെ ഉടമകളെന്നോ അതിൻ്റെ അഹലുകാരെന്നോ അതിൻ്റെ അവകാശികളെന്നോ ഒക്കെയുള്ള ഒരാശയമാണ് ലഭിക്കുക. അപ്പം ഇന്ന അസ്ഹാബൽ ജന്നത്ത്, ജന്നത്തിൻ്റെ ആളുകൾ അഥവാ സ്വർഗത്തിൻ്റെ അവകാശികൾ. അല്യവും ഇന്ന്, ഇന്ന് എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇത് പരലോകത്തെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. അഥവാ മനുഷ്യനെ മഹ്ഷറിൽ പുനർജീവിപ്പിച്ച് അവിടുത്തെ പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ച് വിചാരണ കഴിഞ്ഞ് മീസാനിൽ ഗ്രന്ഥങ്ങൾ തൂക്കി നോക്കി അള്ളാഹുവിൻ്റെ അതിശക്തമായ ഹിസാബിന് മനുഷ്യനെ വിധേയനാക്കി സിറാത്ത് മുറിച്ച് കടന്ന് സ്വർഗത്തിലേക്കെത്തിയ ആളുകളെക്കുറിച്ച് പറയുന്നു. സ്വർഗത്തിലെ ആളുകൾ ഇന്ന് ഫീ ശുഗലിൻ, അവരൊക്കെ ജോലികളിലാണ്. ശുഗലിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ പലപ്പോഴും മലയാളത്തിൽ തന്നെ ആ നിലക്ക് ഉപയോഗിക്കാറുണ്ട്. ശുഗലിൻ, ശുഗൽ, ഞാൻ എനിക്ക് നല്ല ശുഗലുണ്ട് എന്ന് പറഞ്ഞാൽ ബിസിയാണ്. ഫീ ശുഗലിൻ, അവരൊക്കെ ജോലിയിലാണ്. ഫാക്കിഹൂൻ, അവരാ ജോലിയിൽ സുഖമനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മുഫസ്സിറുകൾ ഫരിഹൂൻ, സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശദീകരിച്ചതായി ആ ആയത്തിൻ്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, സുഖാനുഭൂതിയോടെ എന്തൊക്കെയോ ചില തൊഴിലുകൾ ചെയ്ത് ചില ജോലികളിൽ വ്യാപൃതരായി സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുന്നു. വാക്കുകളുടെ അർത്ഥം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇന്ന, തീർച്ചയായും, അസ്ഹാബൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ. അല്യവും, ഇന്നേ ദിവസം. ഫീ ശുഗലിൻ, അവർ ജോലിയിലാണ്. ഫാക്കിഹൂൻ, അവരതിൽ സുഖമനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൻ്റെ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. പരലോകത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. സ്വർഗലോകത്തവർ എന്തു ചെയ്യുന്നു എന്നതാണ് വിശദീകരിക്കുന്നത്. എന്തു ജോലിയായിരിക്കും അവർക്ക് അവിടെ ചെയ്യാനുണ്ടാവുക, ഏത് ജോലിയെ സംബന്ധിച്ചാണ്, സ്വർഗത്തിൽ ചെയ്യുന്ന എന്ത് ജോലിയെ സംബന്ധിച്ചാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. ഇമാം ഷെയ്ഖ് സഅദി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്, ഫീ ശുഗലിൻ മുഫക്കിഹിൽ നഫ്സ്, മനസ്സിന് സന്തോഷം പകരുന്ന, മുലിദ്ദില്ലഹ, മനസ്സിന് ആനന്ദം പകരുന്ന, വത്തലദ്ദുഹുൽ വതുലിദ്ദുഹുൽ അയൂൻ, കണ്ണുകൾക്ക് വളരെയധികം നയനമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ കൺകുളിർമ നൽകുന്ന, സന്തോഷം പകരുന്ന പ്രവർത്തനങ്ങളായിരിക്കും. മറ്റു അമലുകളുടെ ലോകം ഇതാണ്. സ്വർഗത്തിലാണോ നമസ്കാരം? അല്ല, നമസ്കരിക്കേണ്ട ലോകം ദുനിയാവാണ്, നോമ്പെടുക്കേണ്ട ലോകം ദുനിയാവാണ്, ഹജ്ജ് നിർവഹിക്കേണ്ടത് ഐഹിക ജീവിതത്തിലാണ്, സകാത്തും ദാനധർമ്മങ്ങളും നിർവഹിക്കേണ്ടത് ഇവിടെയാണ്, മറ്റു പല പല കർമ്മങ്ങളുടെ ലോകം ഇതാണ്. കുടുംബത്തെ നോക്കണം, മക്കളെ നോക്കണം, മാതാപിതാക്കളെ പരിഗണിക്കണം, അയൽവാസികളോട് ആ നിലക്ക് നന്മ ചെയ്യണം, സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തോട് ആ രൂപത്തിൽ പെരുമാറണം, ഇങ്ങനെ ധാരാളം സംഗതികൾ. ഇതൊന്നും പരലോകത്തില്ല. പിന്നെ പരലോകത്തുള്ള ജോലി എന്ത് എന്ന് ചോദിച്ചാൽ അവിടെ സുഖാനുഭവങ്ങളിൽ മുഴുകുക. മനസ്സിന് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. കണ്ണിന് ആനന്ദം പകരുന്ന പ്രവർത്തനങ്ങളിലായിരിക്കും അവർ ഉണ്ടാവുക. അഥവാ അവർ അവരുടെ ഇണകളോടൊപ്പം രസിച്ചും രമിച്ചും ജീവിക്കുകയായിരിക്കും ചെയ്യുന്നത്. അവർക്കവിടെ സുഭിക്ഷമായി ലഭിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ എത്ര കഴിച്ചാലും മതിവരാത്ത, ഒന്നിനും രുചിക്കുറവില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് പഴവർഗ്ഗങ്ങൾ ആസ്വദിച്ച് അവിടുത്തെ മദ്യം രുചിച്ച് അവിടുത്തെ അതല്ലാത്ത എല്ലാ വിധത്തിലുള്ള കാഴ്ചകളും കണ്ട് രസിച്ച് അതാണ് അവരുടെ ജോലി. അതല്ലാതെ ഇവിടുത്തതുപോലെ രാവിലെ എഴുന്നേൽക്കണം, പ്രഭാതകർമ്മങ്ങൾ ചെയ്യണം, അതുപോലും അവിടെ ഇല്ല. അല്ലേ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചതെന്താ? അവർ അവിടെ ലായഭൂലൂൻ, അവർക്കവിടെ മൂത്രവിസർജനം നടത്തേണ്ടതില്ല. വലയ തോയിത്തൂൻ, അവർക്കവിടെ മലവിസർജനം നടത്തേണ്ടതില്ല. അവർക്കവിടെ തുപ്പുക പോലും വേണ്ട. സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തുപ്പുക എന്ന വായിക്കകത്തുള്ളത് തുപ്പിക്കളയുക എന്ന വളരെ നിസാരമായിട്ടുള്ള ഒരു പ്രവർത്തനം പോലും സ്വർഗലോകത്തിൽ ആവശ്യമില്ല. അത്ര സുഖകരമായ, ന്യൂനതകളില്ലാത്ത, പരിമിതികളില്ലാത്ത, പരിധികളില്ലാത്ത, ഏതെങ്കിലും നിലക്ക് കാണാനോ കേൾക്കാനോ ഇഷ്ടപ്പെടാത്ത ഒരു വസ്തു പോലുമില്ലാത്ത ലോകത്ത് എല്ലാവിധത്തിലുമുള്ള സുഖാനുഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സുഖമനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ജോലിയാണ് അവിടെ ചെയ്യാനുള്ളത്. അതാണ് ഫീ ശുഗലിൻ ഫാക്കിഹൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവർ അവിടുത്തെ കന്യകളോടൊത്ത് സല്ലപിച്ചിരിക്കുകയായിരിക്കും എന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, സ്വർഗം അങ്ങനത്തൊരു ലോകമാണ്. സൃഷ്ടാവിന് ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അവൻ നൽകുന്ന സന്തോഷത്തിൻ്റെ ലോകമാണ്, അനുഗ്രഹത്തിൻ്റെ ലോകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ അനശ്വരമായ ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് സംഗതികൾ അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. അതിനെ ലക്ഷ്യം വെച്ച് ഇവിടുത്തെ ജീവിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ആ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള ഒരു കഠിനാധ്വാനം നിർവഹിക്കുകയാണെങ്കിൽ ശരിക്കും അതല്ലേ ബുദ്ധിപരമായ ജീവിതം? അതിന് നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്ന ചിന്തക്ക് വളരെ പ്രസക്തിയുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. തൊട്ടടുത്ത ആയത്തൊന്ന് ശ്രദ്ധിക്കുക. ഹും അവർ, ആരാണവർ? അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിലെ ആളുകൾ. വ അസ്വാജുഹും, സൗജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇണ. വ അസ്വാജുഹും, അവരുടെ ഇണകൾ. ഫീ ലിലാലിൻ, ലില്ല്, ലിലാൽ എന്ന് പറഞ്ഞാൽ തണൽ. അലൽ അറായിക്ക്, അരീക്കത്തുൻ, അറായിക്ക് എന്ന് പറഞ്ഞാൽ സോഫകൾ, ചാരുകസേരകൾ. മുത്തക്കിഊൻ, അതിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. വാക്കുകളുടെ അർത്ഥം എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഹും അവർ. വ അസ്വാജുഹും, സൗജുൻ എന്നാണ് അതിൻ്റെ ഏകവചനം. അസ്വാജ്, ഇണകൾ. അവരും അവരുടെ ഇണകളും. ഫീ ലിലാലിൻ, തണലുകളിൽ. അലൽ അറായിക്ക്, സോഫകളിൽ. മുത്തക്കി ഊൻ, ചാരിയിരിക്കുന്നവരായിരിക്കും. അലങ്കൃതമായ തണലുകളിൽ സംവിധാനിച്ചു വെച്ച ചാരുകസേരകളിൽ, സോഫകളിൽ അങ്ങനെ ചാരിയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും സ്വർഗാവകാശികൾക്കും അവരുടെ ഇണകൾക്കും ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാം. സുഹൃത്തുക്കളെ, നമ്മളിവിടെ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഒരു മനുഷ്യനോട് ജീവിത തിരക്കുകളെക്കുറിച്ച് ചോദിച്ചാൽ എന്താ പറയണ്ടാവുക? എല്ലാ ജോലിയും കഴിഞ്ഞ് എന്നാണാവോ ഒന്ന് സുഖമായി വീട്ടിലൊന്ന് ഒഴിഞ്ഞിരിക്കാൻ കൂടുക. ഒഴിഞ്ഞ് ഇരിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ലോകത്ത് ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ജോലി ചെയ്യാനുള്ള മടി കൊണ്ടല്ല, മറിച്ച് എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് വിമുക്തനായി മനസ്സമാധാനത്തോടുകൂടി മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന മറ്റെല്ലാവിധ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മാറി ഒരു മാനസികമായ ഉല്ലാസത്തോടെ, ആനന്ദത്തോടെ, സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. അതിവിടെ സാധ്യമാകുമോ? ഒരിക്കലുമില്ല. പിന്നെ അതെവിടെയാണ് സാധ്യമാവുക? അതതിൻ്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന, മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, സമാധാനം നഷ്ടപ്പെടുന്ന, സന്തോഷം കളയുന്ന ഒരു വിധത്തിലുള്ള ഒരു സാഹചര്യവുമില്ലാത്ത, പൂർണ്ണമായും മനസ്സിന് സന്തോഷം മാത്രം, കണ്ണിന് ആനന്ദം മാത്രം പ്രദാനം ചെയ്യുന്ന, കാതിന് സന്തോഷം മാത്രം പ്രദാനം ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇരുത്വവും വിശ്രമവുമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ, അവരും അവരുടെ ഇണകളും ആ സോഫകളിൽ, അതിൻ്റെ ചാരുകസേരകളിൽ, തണലുകളിൽ അങ്ങനെ ചാരിയിരിക്കുന്നവരായിരിക്കും. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പരലോകവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും മനുഷ്യർ മനസ്സിലാകുന്ന മനുഷ്യൻ്റെ ഭാഷയിലുള്ള ചില വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്. ലേ മല ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത് എന്നാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെടുന്നത്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യൻ്റെയും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ സാധിക്കാത്തത്. സ്വർഗം, സ്വർഗത്തിലെ പഴങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ സോഫകളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ തണലുകളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ ഇണകളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ സന്തോഷമെന്ന് പറഞ്ഞാൽ, അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ കാണുന്ന പഴങ്ങളല്ല, ഇവിടെ കാണുന്ന ഇണകളല്ല, ഇവിടെ കാണുന്ന വീടുകളല്ല, ഇവിടെ കാണുന്ന പുഴകളല്ല, ഇവിടെ കാണുന്ന തോട്ടങ്ങളല്ല, ഇവിടെ കാണുന്ന മറ്റേതെങ്കിലും സൗകര്യങ്ങളല്ല. അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അള്ളാഹു നമ്മോട് സംവദിക്കുന്നു എന്ന് മാത്രം. ഖുർആൻ വിശദീകരിച്ചതുപോലെ, പ്രവാചകൻ്റെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതുപോലെ, ഒരിക്കലും വിശദീകരിക്കാനാവാത്ത, ഒരിക്കലും വർണ്ണിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യൻ്റെയും ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത അങ്ങനത്തെ ഒരു സംവിധാനങ്ങളാണ്, ലോകമാണ്, സൗകര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് ഈ രണ്ട് ആയത്തുകൾ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടെ അതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗത്തിൻ്റെ ആളുകൾ, അല്യവും ഇന്നേ ദിവസം, അഥവാ പരലോകത്ത്, സ്വർഗത്തിൽ. ഫീ ശുഗലിം ഫാക്കിഹൂൻ, അവർ ജോലികളിൽ സുഖമനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരാണ്. ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഇണകളും. ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ, തണലുകളിൽ, സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ആയത്ത് ഒരു തവണ കൂടെ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാക്കിഹൂൻ ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക് في ظلال على الأرائك متكئون اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين
1: ഹൃദയ വസന്തം സമാപിക്കുന്നു. ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ സൂറത്ത് യാസീനിലെ ഏതാനും വചനങ്ങൾ പഠിപ്പിച്ചത് നിഷാദ് സലഫി.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

ിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: നദീറാം.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് അത്തഹ്സീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. അതെ, പാരായണം ചെറുപ്പം മുതലേ പഠിച്ചു ശീലിച്ച നമുക്ക് നാം അറിയാതെയോ അറിഞ്ഞോ അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിക്കാറുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ തീർത്തും ശ്രദ്ധിക്കേണ്ടുന്ന ഏറെ പ്രധാനമുള്ള വിഷയമാണ് അക്ഷരങ്ങളോ അർത്ഥങ്ങളോ വ്യതിചലനങ്ങളുണ്ടാകുന്ന രൂപത്തിൽ പാരായണം നിർവഹിക്കുക എന്നത്. ഇതിലേക്ക് സൂചന നൽകുന്ന പാഠമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സൂറത്തു മുജാദിലയിലെ 22-ാം വചനം പാരായണം ചെയ്യുമ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന അബദ്ധങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ അവസാനത്തെ ആയത്ത്, 22-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
4: لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون.
3: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാത്തതിൻ്റെ ആ ഒരു കുറവ് കാരണത്താലൊക്കെ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും ശ്രദ്ധിക്കുക. ലാ തജിദു ഖൗമൻ ഇവിടെ നീട്ടരുത്. ലാ തജിദു ഖൗമൻ എന്ന് നീട്ട ഓതരുത്. ലാ തജിദു ഖൗമൻ, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് മഖ്റജ്. ഖൗമൻ, ഖാ ഖി ഖു അഖ്. ഖൗമൻ, ഖൗമൻ യുഅ്മിനൂന, ഖൗമയു. തൻവീന് ശേഷം യാ വന്നാൽ ഇത് ഗാംബി ഗുന്ന. ഖൗമയുമിനൂന, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യുമിനൂന ബില്ലാഹി, ബില്ലാഹി ഹാഇന് കസ്ർ, ബില്ലായി ബില്ലായി എന്ന് ഓതരുത്. ബില്ലാഹി വൽ, ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വൽ യൗമിൽ ആഖിർ അല്ല വൽ യൗമിൽ ആഖിരി. യുവാദൂന മൻ ഹാദ്ദല്ലാഹ്, ഈ രണ്ട് മദ്ദും മദ്ദ് ലാസിം കലിമി മുസഖലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ശബ്ദുണ്ട്, അതുകൊണ്ടാണ് കലിമി മുസക്കൽ. അതൊരു പദത്തിലാണ്, അതാണ് കലിമത്ത്. ശബ്ദുണ്ടായതിനാൽ മുസക്കൽ. സോ മദ്ദ് ലാസിം കലിമി മുസക്കൽ. ഇവിടെ നിർബന്ധമായിട്ടും നമ്മൾ നീട്ടണം ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ.
4: യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹ,
3: മൻ ഹ ഇദ്ഹാർ ചെയ്യണം, അവിടെ വെളിവാക്കണം. മൻ ഹ, മൻ ഹ നൂണിനെ, സാക്കിനായ നൂണിനെ അല്ലെങ്കിൽ തൻവീനാണെങ്കിൽ അതിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ടത്. മൻ ഹ. ഇനി സോ ഇവിടെ ഓതേണ്ടത്
4: യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹ്.
3: വഖഫ് ചെയ്യുമ്പോൾ വറസൂലഹ്, കൂട്ടി ഓതുമ്പോൾ വറസൂലഹു. വലൗ,
4: വലൗ കാനു, വലൗ കാനു ആബാഅഹും.
3: മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ് വലൗ കാനു ആബാഅഹും. ഇനി
4: ആബാഅഹും
3: മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ.
4: ആബാഅഹും വലൗ കാനു ആബാഅഹും.
3: ശേഷം
4: ഔ അബ്നാഅഹും, ഔ അബ്ന, അബ്
3: ബാഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അബ്
4: അബ്ന, അബ്നാഅ
3: മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്.
4: ഔ ഇഖ്വാനഹും, ഔ ഇഖ്വ, ഔ ഇഖ്വാനഹും,
3: ഖഇൻ്റെ ശബ്ദം ശ്രദ്ധിക്കുക.
4: ഔ ഇഖ്വാനഹും, ഔ അശീറതഹും, ഔ അശീറതഹും.
3: ഇനി നോക്കൂ, സാക്കിനായ മീമിന് ശേഷം ഹംസയാണുള്ളത്. ഇവിടെ അബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ, ഇവിടെയൊക്കെ സാക്കിനായ മീമിന് ശേഷം ഹംസയുണ്ട്. നമ്മൾ ഓതിപ്പോകുന്ന സമയത്ത് ഈ ഹംസ പലപ്പോഴും ചില ആളുകളില്ലെങ്കിലും അത് മിസ്സായി പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. മീമിനെ വെളിവാക്കി ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. കൂട്ടി ഓതുന്ന സമയത്ത് മിസ്റ്റേക്ക് വരും, തെറ്റ് വരുന്നത് എങ്ങനെയാണ്? ഔ
4: അബാഅഹും മൗ അബ്നാഅഹും മൗ ഇഖ്വാനഹും,
3: ഇങ്ങനെ മൗ മൗ എന്ന ശബ്ദം. അതുകൊണ്ട് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അതിനെ പറയണം. അടുത്ത പ്രയോഗങ്ങൾ,
4: ഉലായിക കതബ ഫീ ഖുലൂബിഹിം.
3: ഉലായിക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം.
4: ഉലായിക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും, വഅയ്യദഹും അല്ല വഅയ്യദഹും,
3: യാഇന് ശദ്ദുണ്ട്.
4: വഅയ്യ വഅയ്യദഹും, വഅയ്യദഹും ബിറൂഹിൻ മിൻ,
3: സാക്കിന മീമിന് ശേഷം ബാ ഇഖ്ഫ ശഫവി, അതിനെ അവ്യക്തമാക്കി മണിക്കണം.
4: വഅയ്യദഹും ബി, വഅയ്യദഹും ബി ബിറൂഹിൻ മിൻ, ബിറൂഹിൻ ഹിൻ
3: തൻവീൻ ശേഷം മീം, ഇത് ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് അതിനെ ഇദ്ഗാം ചെയ്ത് മണിച്ച് ഉച്ചരിക്കണം.
4: ബിറൂഹിൻ മിൻ,
3: മിൻ വഖഫ് ചെയ്യുമ്പോൾ മിൻ ഹാഇന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യണം.
4: വഅയ്യദഹും ബിറൂഹിൻ മിൻ വയുദ്ഖിലുഹും ജന്നാത്ത്,
3: വയുദ് വയുദ് ദാലിനെ ശ്രദ്ധിക്കുക.
4: വയുദ്ഖിലുഹും ജന്നാത്തിൻ
3: നൂന് ശദ് മണിക്ക,
4: ജന്നാത്തിൻ തജ്രി
3: തൻവീനു ശേഷം ത ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം.
4: തജിരി
3: ജീമിനെ ഖൽഖല ചെയ്യണം.
4: തജിരി മിൻ തഹ്തിഹ,
3: ഇവിടെയും അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്നയാണ്.
4: മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ, رضي الله عنهم ورضوا عنه. رضي ورضوا
3: രണ്ടിനും ദ്വാദ്. ദ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന ഊരിൽ തട്ടി, നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അതേസമയം ദ്വാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. സോ
4: റദിയല്ലാഹു അൻഹും വറദൂ അൻ.
3: സാധാരണ ഓതി പോകുമ്പോൾ റദിയല്ലാഹു അൻഹും വറദൂ അൻ, നമുക്ക് അള്ളാഹു എന്നുള്ള ആ ഒരു ശബ്ദവും റദിയ വറദു ഇതൊക്കെ ഒരേ ശബ്ദമായിരിക്കും. അങ്ങനെയല്ല,
4: റദിയല്ലാഹു അൻഹും വറദൂ അൻ,
3: ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉലൈക ഹിസ്ബുല്ലാഹ്, മദ് മുത്തസിൽ, നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ്ദാണ് ഉലൈക. മദ് മുത്തസിൽ വാജിബാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ.
4: അല ഇന്ന,
3: മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്.
4: ഇന്ന നൂൻ ഷദ്ദ്, ഹിസ്ബ,
3: ഹിസ്ബ അല്ല, സീനല്ല, സായാണ്.
4: ഹിസ്ബ, ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ.
3: മുഫ്ലിഹൂൻ ഹഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. ഇൻഷാ അള്ളാ ഒന്നും കൂടെ ഈ ആയത്ത് ഓതാം.

0: أعد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار ويدخلهم جن
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 89 അൽ ഫജർ പാരായണം ചെയ്യുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 88 അൽ ഫജർ ആണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് സഊദ്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് അവ പൂർണ്ണമായി പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 6 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് സലാ അൽ ഹാഷിം.

0: മാഷാല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 6 പാരായണമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുർആൻ പഠനത്തിനായി 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى، ومن العمل ما ترضى. اللهم هون علينا سفرنا هذا، واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: ശ്രോതാക്കൾ കാതോർക്കുന്നു ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഏതാനും സൂറത്തുകൾ മനഃപ്പാഠമാക്കുന്നതിനായി പാരായണം ചെയ്തുകൊണ്ട് ശ്രോതാക്കൾക്ക് ക്ലാസ് എടുക്കുകയാണ് ഹിഫ്ലുൽ ഖുർആൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അസൗജക്. ഇൻഷാ അല്ലാഹ് ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രസിദ്ധ ഖുർആൻ കാരികളുടെ മധുരതരമായ ശബ്ദത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ മധുരതരമായ ഖുർആൻ പാരായണത്തിലൂടെ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളെ ആകർഷിച്ച മിഷാരി റാഷിദ് അൽ അഫസിയുടെ ഖുർആൻ പാരായണത്തിനാണ് നമ്മൾ കാതോർക്കുന്നത്. സൂറത്തു ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 141 വരെയുള്ള ആയത്തുകളാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത്.